പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 31-ന്റെ തട്ടകത്തിലൂടെ സഞ്ചരിക്കുകയാണ്. 1751 ആഗസ്റ്റ് 31, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സൈന്യം ഇന്ത്യയിലെ ആർക്കോട്ട് കീഴടക്കിയിരിക്കുന്നു. 1778 ആഗസ്റ്റ് 31, ബ്രോങ്സിൽ 17 സ്റ്റോക്ക് ബ്രിഡ്ജ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ വധിച്ചു. 2006 ആഗസ്റ്റ് 31, കിഴക്കൻ ഇന്ത്യയിൽ ബീഹാർ സംസ്ഥാനത്ത് മഴയിൽ ഗംഗാനദിയിൽ തിരക്കേറിയ ബോട്ട് മറിഞ്ഞ് ധാരാളം പേർ മുങ്ങിമരിച്ചു. 2007 ആഗസ്റ്റ് 31, ഓസ്ട്രേലിയയും ഇന്ത്യയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സാധ്യത പഠിക്കാൻ സമ്മതിച്ചു. ന്യൂഡൽഹിയുടെ സാമ്പത്തിക ശക്തി ഉയരുന്നതിൻ്റെ സ്വാഭാവിക ഫലമാണ് ഇതെന്ന് വാണിജ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. 1756 ആഗസ്റ്റ് 31, ബ്രിട്ടീഷുകാർ ഫ്രാൻസിന് കീഴടങ്ങി. 1802 ആഗസ്റ്റ് 31, ക്യാപ്റ്റൻ മേരി വെതർ ലൂയിസ് പീറ്റ്സ്ബർഗിൽ നിന്ന് ക്യാപ്റ്റൻ വില്യം ക്ലർക്കിനെ കാണാനും പസഫിക് സമുദ്രത്തിലേക്കുള്ള ട്രക്ക് ആരംഭിക്കാനും പോയിരിക്കുന്നു. 1811 ആഗസ്റ്റ് 31, ഫ്രഞ്ച് കവിയും നോവലിസ്റ്റും ആർട്ട് ഫോർ ആർട്ട് കെയുടെ രചയിതാവുമായ തിയോഫൈൽ ഗൗട്ടിയർ ജന്മം കൊണ്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. വില്യം ഹോൾ മൻഹണ്ടിന്റെ വിഖ്യാതമായൊരു ചിത്രമുണ്ട്, ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. യേശു ഒരു വീടിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണത്. മുള്ളും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആ വാതിലിൽ കൂടിയുള്ള പ്രവേശനം ദുർഗമമാണ്. അകത്തുനിന്നും സാക്ഷിയിട്ട് പൂട്ടിയിരിക്കുന്നതിനാൽ ആർക്കും പുറത്തുനിന്നും തുറക്കുവാൻ കഴിയില്ല. വളരെയേറെ അർത്ഥമുള്ള പെയിന്റിംഗ് ആണത്. കാഴ്ചക്കാർക്ക് അവരവരുടെ ചിന്താശേഷിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം ഒരു ബാലൻ അവന്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് വീട്ടുകാർ യേശുവിന് വാതിൽ തുറന്നു കൊടുക്കാത്തതെന്ന്. പിതാവ് പറഞ്ഞു, അത് മോനെ, ആ വീട്ടുകാർ അത് കേൾക്കുന്നുണ്ടാവില്ല. കാരണം അവർ ഇരിക്കുന്നത് ഒരുപക്ഷെ നിലവറയ്ക്കുള്ളിലായിരിക്കണം. മകനെ സംതൃപ്തിപ്പെടുത്താനായി പിതാവ് പറഞ്ഞ മറുപടിയാണെങ്കിലും അതിന് വളരെയേറെ അർത്ഥവ്യാപ്തിയുണ്ട്. പുരോഗമനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ മൃദുലമായ വിരലുകൾ നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അതെന്തുകൊണ്ടെന്നാൽ അത് അത്രയേറെ മൃദുലമായ ശബ്ദമായിരിക്കുന്നു. അത് കേൾക്കാനാവാത്ത വിധം നമ്മൾ തിരക്കുകളുടെ, സ്വാർത്ഥതയുടെ, ചിന്താഭാരങ്ങളുടെ, വൈകാരിക വിക്ഷോഭങ്ങളുടെ നിലവറയിലിരിക്കുന്നു. എന്തിനെയൊക്കെയോ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ പലതരം നിലവറ മുറികളിൽ കഴിയുന്നു. ചിലർ കടുത്ത നിരാശകളുടെ, മറ്റു ചിലർ കഠിന ദുഃഖത്തിന്റെ നിലവറ മുറികളിലിരിക്കുന്നു. അവർ പ്രകാശത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് തല ഉയർത്തി നോക്കുക, ഒരു നിമിഷം ചെവിയോർക്കുക, പ്രകാശം ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നത് കേൾക്കാം. OV വിജയന്റെ മധുരം ഗായതി എന്ന നോവലിൽ സുകന്യ ആൽമരത്തിന്റെ ശബ്ദം കേൾക്കുന്നതായ ഒരു ഭാഗമുണ്ട്. ഒരു വെളിച്ചം അവളുടെ ഹൃദയ കവാടം കടന്നുപോയതുകൊണ്ടാണ് ആ ശബ്ദം അവൾക്ക് കേൾക്കുവാനായത്. നോക്കൂ, ഈ തിരക്കിൽ, ഇരുട്ടിൽ, സ്വാർത്ഥതയിൽ, ദൗഷ്ട്യത്തിൽ എല്ലാം ചേർന്ന ഈ ലോകത്തിൽ വെളിച്ചമുണ്ട്. നന്മയുടെ മൃദുലമായ വിരലുകൾ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുമുണ്ട്. കേൾക്കാനാകാതെ ഏതോ നിലവറയ്ക്കുള്ളിൽ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണോ നമ്മൾ? എങ്കിൽ ദേ നോക്കൂ, ഒന്ന് ശരിക്കും കണ്ണു തുറന്നു നോക്കൂ. ഈ ലോകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊന്നും നോക്കാതെ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കർത്തവ്യബോധമുണ്ടായാൽ മാത്രം മതി. ചെവിയോർക്കുക, നവകാഹളം മുഴങ്ങുന്നുണ്ട്. ഹൃദയ കവാടങ്ങൾ തുറക്കുക. നന്മയുടെ വെളിച്ചം അന്ധതയെ അകറ്റി അകത്തേക്ക് കടന്നു വരട്ടെ.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ഭയത്തെ കീഴടക്കാം. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ഭയങ്ങളുണ്ടാകും. ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്, ചിലർക്ക് പരാജയത്തെ ഭയമാണ്, ചിലർക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണ്. ഈ ഭയങ്ങൾ പലപ്പോഴും നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മളെ ഭയം തടയുന്നു. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ മാത്രമാണ് ഭയം, അതൊരു യഥാർത്ഥ പ്രതിഭാസമല്ല. ഭയത്തെ കീഴടക്കാൻ നമ്മൾക്ക് കഴിയണം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അതിന് പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിന് ഉയരങ്ങളെ ഭയമായിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുയരുമ്പോൾ അത് കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഒരു ദിവസം അതിന്റെ അമ്മ അതിനോട് പറഞ്ഞു, നീ പറക്കാൻ ശ്രമിക്കണം, നിന്റെ ചിറകുകൾക്ക് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ആ പക്ഷിക്കുഞ്ഞ് ഭയന്ന് പറക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ ആ കൂട് താഴേക്ക് വീണു. ആ പക്ഷിക്കുഞ്ഞ് ഒരുപാട് ഭയന്നുപോയി. പക്ഷെ അതിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതതിന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പക്ഷിക്കുഞ്ഞിന് മനസ്സിലായി അതിന്റെ ചിറകുകൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. അതതിന്റെ ഭയത്തെ കീഴടക്കി പറന്നുയർന്നു. ഈ കഥയിലെ പക്ഷിക്കുഞ്ഞിനെ പോലെയാണ് നമ്മൾ. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്കെങ്ങനെ ഭയത്തെ കീഴടക്കാൻ സാധിക്കും? നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. രണ്ട്, ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ ഭയത്തെ കീഴടക്കാൻ നിങ്ങൾ ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. ഭയത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ഭയത്തെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കാം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നമ്മുടെ ഈ യാത്രയിൽ ധൈര്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഭയത്തെ കീഴടക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തി ദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26-ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. ലക്ഷദ്വീപിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തിച്ചേരും. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തി ദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. അതോടൊപ്പം ദേശീയ തലത്തിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. രണ്ടു ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഷ്കെക്കിലെത്തി. 26-ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: കിർഗിസ്ഥാൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർമാൻ കാസിമാലിയം അഡിൽബെക് അലഷോവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നു ത്തിന് എസ്സിഒ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6-ാമത് വേൾഡ് നോബാർഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മധ്യേഷ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മേഖലയിലെ സാംസ്കാരിക ബന്ധം ആഴത്തിലാക്കുമെന്നും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്ക് സംയുക്ത ശ്രമങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എസ്സിഒയുടെ 25 വർഷങ്ങൾ സുസ്ഥിര സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കൊന്നിച്ച് എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം.
0: ഇന്നും നാളെയും ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിലെത്തി. ഇന്നലെ ചിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ ഇന്ത്യൻ പ്രവാസികളെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഗവൺമെന്റ് വായ്പയെടുക്കൽ, കടബാധ്യത എന്നിവയെക്കുറിച്ച് ആശങ്കകൾക്ക് ധനമന്ത്രി മറുപടി നൽകി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ജയ്പൂരിലെ സീതാപുര പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ കാരണം പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നതായും PIB അറിയിച്ചു. ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്തമാസം 5 നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന 5-ാം ദിവസവും കാണാതായവർക്കായി തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. തൃശൂലി നദിയിൽ ഇന്നലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16 546 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമെ ലാങ്ടാങ് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1-ാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2-ാം സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് 1-ാം സ്ഥാനം, എക്സൈസ് വകുപ്പ് 2-ാം സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 1-ാം സ്ഥാനം നേടി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1-ാമതെത്തി. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയൻ മൈതാനിയിൽ നടക്കും. രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: KAP 4-ാം ബറ്റാലിയനിലെയും മലപ്പുറം MSP യിലെയും 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാവുന്നത്. KAP യിലെ 166 പേരും MSP യിലെ 139 പേരും ഇതിൽ ഉൾപ്പെടും. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 31 പേർ ബിരുദാനന്തര ബിരുദധാരികളും 12 പേർ എഞ്ചിനീയറിംഗ് ബിരുദക്കാരുമാണ്. 195 പേർ ഡിഗ്രി പൂർത്തിയാക്കിയവരും 18 പേർ ഡിപ്ലോമ യോഗ്യതയുള്ളവരുമാണ്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ബറ്റാലിയൻ ADGP ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ DIG ജെ ഹിമേന്ദ്രനാഥ് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
0: CPIM നിന്നവർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വിരുദ്ധ പ്രചാരവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. ആവേശം വാനോളം ഉയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലൂക്കര പള്ളിയോടവും ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ കോയിപ്രം ഇടശ്ശേരിമല കിഴക്ക് മല്ലപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ചിൽ വൻമഴി തോട്ടപ്പുഴശ്ശേരി മംഗലം എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4-ാമത്തെ ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26-ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതെന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് വൃത്തത്തെക്കുറിച്ച് കേൾക്കാം. പദ്യരചന നിർവഹിക്കുമ്പോൾ ആവശ്യമായ ഘടനാ വ്യവസ്ഥയെയാണ് വൃത്തം എന്ന് പറയുന്നത്. ഒരു പദ്യത്തിന്റെ പാദത്തിൽ ഇത്ര അക്ഷരം വേണമെന്നുള്ള വ്യവസ്ഥയാണ് ഛന്ദസ്. ഒരു വരിയിൽ 26 അക്ഷരങ്ങളുള്ള ഛന്ദസ് വരെയാകാം. അതിൽ അധികം അക്ഷരം വരുന്ന പദത്തിന് പദ്യമെന്നല്ല ദണ്ഡകം എന്നാണ് പറയുന്നത്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത് എന്നാണ് വൃത്തത്തെ എ ആർ രാജരാജവർമ്മ നിർവചിക്കുന്നത്. ഇത്ര അക്ഷരം കൂടുന്നതാണ് ഒരു പാദം. മലയാളത്തിൽ പ്രയോഗത്തിലുള്ള വൃത്തം രണ്ട് തരത്തിലാണ്, സംസ്കൃത വൃത്തവും ദ്രാവിഡ വൃത്തവും. സംസ്കൃത വൃത്തങ്ങളിൽ ഗണങ്ങൾ മുഖ്യമാണ്. മൂന്നക്ഷരം ചേർന്ന കൂട്ടമാണ് ഗണം. ഹ്രസ്വ അക്ഷരങ്ങളെ ലഘു എന്നും ദീർഘാക്ഷരങ്ങളെ ഗുരു എന്നും പറയും. ലഘുവിന് ഒരു മാത്രയും ഗുരുവിന് രണ്ട് മാത്രയുമാണ്. ഇപ്രകാരം ഗുരു ലഘുക്കളുടെ സ്ഥാനഭേദം അടിസ്ഥാനമാക്കി ഗണങ്ങളെ എട്ടായി തിരിച്ചിരിക്കുന്നു. യഗണം, രഗണം, തഗണം, ഭഗണം, ജഗണം, സഗണം, മഗണം, നഗണം എന്നിവയാണ് എട്ട് ഗണങ്ങൾ. ആദിമധ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ എരതങ്ങളിൽ, ഗുരുക്കൾ വജസങ്ങൾക്ക്, മനങ്ങൾ ഗലമാത്രമാം എന്ന് എ ആർ രാജരാജവർമ്മ വൃത്തമഞ്ചരിയിൽ വിശദീകരിക്കുന്നു. സംസ്കൃത വൃത്തങ്ങളെ സമവൃത്തം, അർദ്ധസമവൃത്തം, വിഷമവൃത്തം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ തിരിക്കാം. നാല് വരിയിലെയും ഗണവാവസ്ഥ ഒരുപോലെ ഇരിക്കുന്നതാണ് സമവൃത്തം. വക്രം, ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര തുടങ്ങിയവ സമവൃത്തത്തിന് ഉദാഹരണം. രഥോധത, ശാർദൂല വിക്രീഡിതം, മാലിനി, മന്ദാക്രാന്ത, വസന്തതിലകം, കുസുമമഞ്ജരി തുടങ്ങിയവയെല്ലാം സമവൃത്തങ്ങളാണ്. വിയോഗിനി, വസന്തമാലിക, പുഷ്പിതാഗ്ര തുടങ്ങിയവ അർദ്ധസമവൃത്തങ്ങളാണ്. കാകളി, മഞ്ജരി, കേക, അന്നനട, തരംഗിണി, നദോന്നത തുടങ്ങിയവ ഭാഷാവൃത്തങ്ങളാണ്. വൃത്തങ്ങൾക്കെല്ലാം ലക്ഷണം എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ്. പല ലക്ഷണങ്ങളും കാവ്യാത്മകമാണ്. മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്നെഴുത്തുകൾ, 14-6 ഗണം, പാദം രണ്ടിലും ഒന്നുപോൽ, ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും, നടുക്കിയതി പാദാതി പൊരുത്തമിത് കേകയാം. 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറഞ്ഞിടിലത് മഞ്ജരിയായിടും എന്നു തുടങ്ങി എത്രയോ കാവ്യാത്മകമായ ലക്ഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ വൃത്തങ്ങൾ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിന് തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തു പാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.
1: പുറ്റുമണ്ണിന്റെ കരളിലെ കണ്ണുനീരിറ്റിൽ നിന്നാദ്യം കുരുത്ത പൂവേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP ഭാഗേൽ എന്നിവരും സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. പ്രസിഡന്റ് സദിർ ജബാരോവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. ബിഷ്കെക്കിൽ SCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്ര പ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌമത് മിർസിയേവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. 11 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2026-2030 വർഷ കാലയളവിലേക്കുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാംസ്കാരിക വിനിമയ പരിപാടി ഫയാസ് ടെപ്പെ, കരാടെപ്പെ എന്നീ പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായുള്ള ധാരണാപത്രം, പുരാരേഖ പ്രവർത്തന മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലുമുള്ള സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ഖനികൾ, വിനോദസഞ്ചാരം, പരിസ്ഥിതി, പ്രതിരോധം എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾക്കായി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ധനകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യേഷ്യൻ രാജ്യത്ത് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്കോളർഷിപ്പുകൾ, താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഒരു സംസ്കൃത ചെയർ സ്ഥാപിക്കൽ, ആറൽ കടൽ മേഖലയിലെ വനവൽക്കരണം, UPI ഡിജിറ്റൽ പണമിടപാട് ലളിതമാക്കുക എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെ സൌത്ത് കരോലിനയിൽ എത്തി. ഇന്നും നാളെയും ആഷേവിലിൽ നടക്കുന്ന G20 യോഗങ്ങളിലും അനുബന്ധ ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ധനമന്ത്രി അഭിസംബോധന ചെയ്തു. ഷിക്കാഗോ സന്ദർശനത്തിനിടെ പ്രമുഖ അമേരിക്കൻ വ്യവസായികളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 2500 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം ദുരന്തത്തെ തുടർന്ന് നേപ്പാളിൽ നിന്ന് ഇതുവരെ 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ 275 ഇന്ത്യൻ പൌരന്മാരെ കാണാതായതായും ഇന്ത്യൻ വംശജരായ 128 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിൽ എത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിനു നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ വിഭാഗത്തിൽ വനം വകുപ്പിന്റെ ഫ്ളോട്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1-ാമതെത്തി. സർക്കാർ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനാണ് 1-ാം സ്ഥാനം. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1-ാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2-ാം സ്ഥാനവും നേടി. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലൻഡ് 65 റൺസിന് പുറത്തായി. 64 റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ച ഓപ്പണർ ഷെഫാലി വർമ്മയാണ് കളിയിലെ താരം. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4-ാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

വിർജീനിയ വൂൾഫിന്റെ അതിമനോഹരമായൊരു വാചകം ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ കണ്ണുകളാണ് നമ്മുടെ തടവറകൾ, അവരുടെ ചിന്തകളാണ് നമ്മുടെ അഴിക്കൂടുകൾ. ഈ ഒരു വാചകത്തിൽ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നു, പക്ഷെ അതേസമയം മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കാനും അവൻ തയ്യാറാകുന്നു. നാം ജയിലുകളിൽ ജീവിക്കുന്നില്ല, എന്നിട്ടും നമ്മളിൽ പലരും സ്വതന്ത്രരല്ല. നമ്മെ തടവിലാക്കിയിരിക്കുന്നത് ഇരുമ്പ് കമ്പികളല്ല, ആൾക്കാർ എന്ത് പറയും എന്ന ഒരു വാചകമാണ്. നമ്മുടെ ജീവിതത്തിലെ എത്ര തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉണ്ടായത്? എത്ര തീരുമാനങ്ങൾ സമൂഹത്തിന്റെ കണ്ണുകളെ ഭയന്നാണ് എടുത്തത്? ഈ ചോദ്യത്തിന് ആത്മാർത്ഥമായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അദൃശ്യമായ ഒരു തടവറയ്ക്കുള്ളിലായിരുന്നു എന്ന് പലരും തിരിച്ചറിയും. മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മെ സ്വാധീനിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു പരിണാമപരമായ ആവശ്യമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നില്ല, കൂട്ടമായിരുന്നു അവന്റെ സുരക്ഷ. കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യന്റെ തലച്ചോർ സാമൂഹിക അംഗീകാരത്തിന് വലിയ പ്രാധാന്യം നൽകാൻ പരിണമിച്ചത്. ആരെങ്കിലും നമ്മെ പ്രശംസിക്കുമ്പോൾ തലച്ചോറിൽ ഡോപമിൻ സജീവമാകുന്നു. അവഗണിക്കപ്പെടുമ്പോൾ ശാരീരിക വേദന അനുഭവപ്പെടുന്ന അതേ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തിക്കുന്നതായി ആധുനിക ന്യൂറോ സയൻസ് കാണിക്കുന്നു. അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പൂർണ്ണമായും അവഗണിക്കാൻ മനുഷ്യന് കഴിയില്ല. പ്രശ്നം അതല്ല, ആ അഭിപ്രായം നമ്മുടെ ജീവിതത്തിന്റെ ഏക മാനദണ്ഡമാകുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്.

അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ചാൾസ് ഹോർട്ടൺ കൂലി ഒരു മനോഹരമായ ആശയം അവതരിപ്പിച്ചു, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നാം നമ്മെ നേരിട്ട് കാണുന്നില്ല, മറ്റുള്ളവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന അതേ രൂപമാണ് നാം കാണുന്നത്. ഒരാൾ നമ്മെ ബുദ്ധിമാനെന്ന് പറയുമ്പോൾ നാം അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഒരാൾ നിനക്കൊന്നും കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിച്ചേക്കാം. അങ്ങനെ നമ്മുടെ ആത്മബോധത്തിന്റെ വലിയൊരു ഭാഗം മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതൊരു കണ്ണാടി പോലെയാണ്. പക്ഷെ ഒരു കണ്ണാടിക്ക് പൊടി പിടിച്ചാൽ അതിലെ പ്രതിബിംബം ശരിയായിരിക്കുമോ? അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും പലപ്പോഴും അവരുടെ മുൻവിധികളുടെയും ഭയങ്ങളുടെയും അനുഭവങ്ങളുടെയും പ്രതിഫലനമാണ്. അത് നമ്മുടെ യഥാർത്ഥ മൂല്യമടക്കുന്ന ഉപകരണമല്ല. സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എർവിംഗ് ഗോഫ്മാൻ മനുഷ്യ ജീവിതത്തെ ഒരു നാടകവേദിയുമായി താരതമ്യം ചെയ്തു. ഓരോ മനുഷ്യനും വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. വീട്ടിൽ ഒരു രൂപം, ജോലിസ്ഥലത്ത് മറ്റൊന്ന്, സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ മറ്റൊന്ന്. ഇത് സ്വാഭാവികമാണ്. പ്രശ്നം കഥാപാത്രം തന്നെ യഥാർത്ഥ വ്യക്തിയെ വിഴുങ്ങുമ്പോഴാണ്. പുറത്തെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മനുഷ്യൻ ഉള്ളിൽ പൂർണ്ണമായും ശൂന്യനായിരിക്കാം. സമൂഹം കൈയടിക്കുന്ന ജീവിതം നയിച്ചിട്ടും സ്വന്തം മനസ്സിൽ പരാജിതനായി ജീവിക്കുന്നവരുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയത് കുടുംബവും അയൽക്കാരും മാത്രമായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ പ്രേക്ഷകരാണ്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ എത്ര ലൈക്ക് കിട്ടി, ആരാണ് കമന്റ് ചെയ്തത്, ആരാണ് കണ്ടിട്ടും പ്രതികരിക്കാതിരുന്നത്, ഇവയെല്ലാം നമ്മുടെ ആത്മാഭിമാനത്തെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് പലരും എത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ നമ്മെ ബന്ധിപ്പിച്ചു, അതോടൊപ്പം നമ്മെ നിരന്തരം താരതമ്യം ചെയ്യാനും പഠിപ്പിച്ചു. അവിടെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ കാണുന്നവർ അത് അവരുടെ മുഴുവൻ ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ താരതമ്യത്തിന്റെ കെണിയിൽ നിന്ന് അസന്തോഷവും അപകർഷതാബോധവും വളരുന്നു. ജൂലിയൻ റോട്ടറുടെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന ആശയം ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്റെ സന്തോഷം എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് അവരുടെ കൈകളിലേക്ക് മാറുന്നു. അവർ പ്രശംസിച്ചാൽ ഞാൻ സന്തോഷിക്കും, അവർ വിമർശിച്ചാൽ ഞാൻ തകരും, അവർ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ മുന്നോട്ടു പോകൂ. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതമല്ല, മറ്റുള്ളവരുടെ പ്രതികരണങ്ങളുടെ തടവിലാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് ഒരു തിരിച്ചറിവിൽ നിന്നാണ്. എന്റെ മൂല്യം തീരുമാനിക്കുന്നത് എന്റെ സ്വഭാവവും പ്രവൃത്തികളും വളർച്ചയുമാണ്, മറ്റുള്ളവരുടെ കൈയടിയല്ല.

മനഃശാസ്ത്രജ്ഞനായ കാറൽ റോജേഴ്സ് പറയുന്നത്, മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി നിബന്ധനകളോടെയുള്ള അംഗീകാരമാണെന്നാണ്. ഇങ്ങനെയായാൽ മാത്രമേ നിന്നെ അംഗീകരിക്കൂ, ഇങ്ങനെ പെരുമാറിയാൽ മാത്രമേ നിന്നെ സ്നേഹിക്കൂ. ഇത്തരം സന്ദേശങ്ങൾ ആവർത്തിച്ചു കേൾക്കുന്ന കുട്ടികൾ സ്വന്തം യഥാർത്ഥ വികാരങ്ങളെ അടിച്ചമർത്താൻ പഠിക്കുന്നു. പിന്നീടവർ സമൂഹത്തിന് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായി മാറും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അന്യരായി മാറുകയും ചെയ്യും. റോജേഴ്സ് പറയുന്നത്, മാനസിക വളർച്ചയുടെ അടിസ്ഥാനം ഓതന്റിസിറ്റി, യഥാർത്ഥ സ്വത്വത്തോട് സത്യസന്ധമായി ജീവിക്കലാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വിലമതിക്കാതിരിക്കുക എന്നല്ല സ്വാതന്ത്ര്യം, വിമർശനം കേൾക്കാതിരിക്കുക എന്നുമല്ല. വിമർശനത്തിൽ നിന്ന് പഠിക്കുക ഒരു കഴിവാണ്, പക്ഷെ വിമർശനം തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ നിർവചനമായി മാറാൻ അനുവദിക്കാതിരിക്കുക അതിലും വലിയ കഴിവാണ്. വിമർശനം ഒരു കണ്ണാടിയാണ്, ഒരു ജയിലല്ല. സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം സ്വയം ചോദിച്ചാൽ മതി, ഇത് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ ചെയ്യുന്നത്, അതോ മറ്റുള്ളവരുടെ അംഗീകാരം നേടാനാണോ? ഈ ഒരു ചോദ്യം പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചേക്കാം. നമ്മളെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ടാകും. ചിലർ പ്രശംസിക്കും, ചിലർ വിമർശിക്കും, ചിലർ തെറ്റിദ്ധരിക്കും. ഇതെല്ലാം മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഓരോ അഭിപ്രായത്തിനുമനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നാൽ ഒടുവിൽ നമ്മുടെ സ്വന്തം ദിശ നഷ്ടപ്പെടും. ജീവിതം ഒരു മത്സരമല്ല, ഒരു പ്രദർശനവുമല്ല, അത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള പദ്ധതിയുമല്ല. നമ്മുടെ മൂല്യങ്ങളോടും സ്വപ്നങ്ങളോടും സത്യസന്ധമായി ജീവിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകളിലെ തടവുകാരനായി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം മനസാക്ഷിയുടെ വഴികാട്ടലിൽ ജീവിക്കുന്ന മനുഷ്യനാകാൻ ശ്രമിക്കാം. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം ശരീരത്തിന് ലഭിക്കുന്നതല്ല, മനസ്സിന് ലഭിക്കുന്നതാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ഉള്ളിൽ നാം ഒളിച്ചു വച്ചിരിക്കുന്ന ഭയങ്ങളും ഉണങ്ങാത്ത മുറിവുകളും തിരിച്ചറിയാത്ത കഴിവുകളും പുറത്തെടുക്കാൻ പ്രണയത്തിന് കഴിയുന്നു. നാം മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മളെ തന്നെയാണ് കൂടുതൽ ആഴത്തിൽ ദർശിക്കുന്നത്. യഥാർത്ഥ സ്നേഹം എന്നത് ഒരാളുടെ ശക്തികളെ മാത്രം പുൽകുന്നതല്ല, അവരുടെ വീഴ്ചകളെയും പോരായ്മകളെയും തിരിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഞെഴിലുകളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് പ്രണയം. ദ ഫ്ലോസ് മീറ്റ് അവർ ഓൺ എന്ന് നിങ്ങൾ കുറിച്ചത് എത്രയോ ശരിയാണ്. രണ്ട് അപൂർണരായ മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തിലൂടെ പൂർണ്ണത കണ്ടെത്താൻ ശ്രമിക്കുന്ന ആത്മീയ യാത്രയാണിത്. നമ്മുടെ സ്നേഹം പലപ്പോഴും നിയന്ത്രണങ്ങളിലേക്ക് വഴിമാറുന്നത് ഈഗോ കടന്നു വരുമ്പോഴാണ്. പങ്കാളിയെ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് അത് അതീശത്വമാണ്. ഈഗോ എപ്പോഴും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുമ്പോൾ പ്രണയം ആവശ്യപ്പെടുന്നത് പൂർണമായ കീഴടങ്ങലാണ്. നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം മരിക്കുകയും സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് പൂത്തുലയുകയും ചെയ്യുന്നു. Love becomes the place where we finally feel safe to feel. എന്ന വരി പ്രണയത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നു. വിധി തീർപ്പുകളില്ലാതെ നമ്മൾ ആയിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കപ്പെടുമെന്ന ഉറപ്പാണ് യഥാർത്ഥ സ്നേഹം നൽകുന്ന സുരക്ഷ. നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ നാം സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് ഹീലിംഗിന് തുടക്കമിടുന്നത്. മറ്റൊരാളുടെ കണ്ണുകളിൽ നമ്മുടെ യഥാർത്ഥ രൂപം പ്രതിഫലിക്കുന്നത് കാണുമ്പോഴാണ് നാം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. ടു ബി സീൻ ഈസ് ടു ബി ലവ്ഡ് എന്ന ആശയത്തിലൂടെ പ്രണയം ഒരു ആത്മീയ ചികിത്സയായി മാറുന്നു. അവിടെ മാറ്റാൻ ശ്രമിക്കലുകളില്ല, തിരുത്തലുകളില്ല, പകരം നിരുപാധികമായ സ്വീകാര്യത മാത്രം. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള അതീന്ദ്രിയ മനഃശാസ്ത്രത്തിന്റെ ഒരു വലിയ പാഠം കൂടിയാണ് നിങ്ങളുടെ ഈ വരികൾ. പ്രണയം വ്യക്തിത്വത്തിന്റെ അതിരുകൾ മായ്ച്ചു കളയുകയും നമ്മെ പ്രപഞ്ചത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇവനെന്നെ രാവിലെ വരുന്നത് കേട്ടോണ്ടല്ലോ, വാക്കത്തെ കഴിഞ്ഞു പോയാൽ എന്നാണോ വിശേഷം?
2: ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ.
1: ഈ പനിയും മരപ്പട്ടിയായിട്ട് ഒന്നും കിട്ടാനുള്ള നഷ്ടമാ. നീ അവിടെ പോയില്ലേ?
2: കുറച്ച് തുരിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു.
1: ആ ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പോട്ട് വരാന്ന് പറഞ്ഞു. നീ ചുമ്മാ അറിയാ.
2: ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കോഴലും വാങ്ങി എത്ര ആളായിട്ട് ഞാൻ പറയണ പിടിച്ച.
1: നീ എന്നാ അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറണേ.
2: ഈ എനിക്ക് കെട്ടണം കുട്ടിച്ചോ?
1: എന്താ കെട്ടിക്കോ?
2: ഇതല്ല പെണ്ണ് കെട്ടണോന്ന്.
1: അങ്ങനെ ഇപ്പൊ അങ്ങനെ തോന്നലേ.
2: കൊറേ ആലോചിച്ചു. എന്നാലും വീട്ടിലൊരാളുണ്ടോന്ന്?
1: എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരി ഞാൻ കൊണ്ടുവന്ന. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റിവിട്ടില്ലേ? എടാ, ഒരാറു മാസം മുമ്പ് കോതമംഗലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്ന. അപ്പൊ നീ എന്നാ പറഞ്ഞു? ചാറ്റിനെ അമ്മച്ചിനു നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല.
2: അതിനാ
1: പെങ്കുച്ചിനെ കെട്ടിച്ചുവിട്ടില്ലേ? പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ
2: കിട്ടും. എനിക്ക് ഒരുപാട് കണ്ടോടക്കാന്ന് പറയത്തില്ല.
1: മതിയില്ല, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരെണ്ണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായി പോയി.
2: ഓ, എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി മാറ്റേ.
1: വള്ളേന്താണ്
3: അതിന് അവസമ്മതിക്കണ്ടേ കുട്ടിയച്ച?
1: അവൻ സമ്മതിച്ചമ്മച്ചി, ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരാലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തിൽ പെങ്ങച്ച, പറഞ്ഞു കൊടുക്കച്ചു.
4: അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അംഗവാലി താമസിക്കണേ. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല
3: ഈ ആങ്ങളെ കൊച്ചു. എന്നായി വെച്ചാ?
4: അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പൊ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക.
3: കൊച്ചിന്റെ പേരെന്നാച്ചാ?
4: റിൻസിന്നാ. നമ്മുടെ ലിവാച്ചന് ചേരും.
3: ആണോ കുട്ടിയച്ച, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്.
5: റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്, ചുമ്മാ അന്വേഷിക്കാ. തീ പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ് പിന്നെ ഒറ്റ മോനാ.
6: അല്ലാതെ അവരും രക്ഷപ്പെടുക നോക്കട്ടെ.
5: ബാക്കിയുള്ള ഞാൻ സംസാരിച്ചല്ലാട്ടാ, അതെന്താന്ന് വെച്ചാ കണ്ടറിഞ്ഞിട്ട്.
6: റിൻസുമുള്ള കൊടുക്കാനുള്ള എന്താ വെച്ചാ കൊടുക്കും, അത് ഓർത്തോർത്ത് ടെൻഷൻ വേണ്ട.
5: നമ്മുടെ കാര്യോ
6: അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ആ
1: ശരി. ഹലോ റിച്ചാർഡല്ലേ?
7: അതെ.
1: ആ ഞാൻ കുട്ടിച്ചനാണ്.
7: ആ നമ്മുടെ എൽഡോസ് അച്ഛൻ പറഞ്ഞേച്ച പെണ്ണ് കാണാൻ വരുന്നവരാ ഞങ്ങളിപ്പോ.
1: ഇത് അംഗവാലിയല്ലടാ. ആ ഞങ്ങളിപ്പോ അംഗവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യമൊന്ന് പറഞ്ഞുതരാമോ?
6: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്കരി ബി റോഡ്, റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാ മതി. ശരി.
8: ആരെ വിളിച്ചേ?
6: എൽദൂസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പയ്യന്റെ കാര്യം. അപ്പൊ അതിനും കൂട്ടി വന്നിട്ടുണ്ട് എൽഎഫ്എത്തി.
8: അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ.
6: എന്നിട്ടോ?
8: എന്നിട്ടെന്താ, രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ.
2: പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയ കേട്ടോ.
1: കൊച്ചല്ലേ റിച്ചാർഡ്?
6: ആ കുട്ടിച്ചൻ.
1: അതെ.
6: ആ പയ്യൻ
1: ഇതല്ലേ?
6: വയോ? അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്കൊന്നേ.
9: നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്?
6: ഹൈ, വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്, ഒന്ന് വന്നിട്ട്.
1: ഞാൻ കുട്ടിച്ചൻ, രണ്ടു ദിവസം അച്ഛന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാ. ഇത് ശ്രീവാച്ചൻ.
9: എന്തേന്നു?
2: കൃഷിയാ.
9: കൃഷി എന്ന് പറയുമ്പോ?
1: കൃഷി എന്ന് പറയുമ്പോ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ, പിന്നെ ഇവന്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവന്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാറ ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്ക. ശരിക്കും ആ വാടക മതി. നീ എന്താ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവന്റെ മൂത്തങ്ങള് 4 പെണ്ണുങ്ങളാ, അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പൊ ഇവനെ അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടില്.
2: അമ്മച്ചിരായിരുന്നു ഇവിടെ ഇവിടെ അമ്മച്ചിക്ക് ഞാനിട്ട് മേലാണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞായിരുന്നു.
1: ആ പറഞ്ഞായിരുന്നു.
2: ഒന്ന് കാണാൻ പറ്റൂ?
10: പിന്നെന്താ കാണാലോ. ഇവര്
2: നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി?
3: കുറവുണ്ട്.
10: മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സ് ആണ് ട്രീറ്റ്മെന്റ്. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ?
2: ഇതന്നെയാണ് ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേക്കണേ. ഈ മേലാത്തവരെ കിടക്കണ മുറിയുണ്ടല്ലോ, എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അന്ന് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കിയേ അല്ലേ അമ്മച്ചി?
3: മോനെ ഏതാ, എനിക്ക് മനസ്സിലായില്ലല്ലോ.
2: ഞാൻ സ്ലീവാ അഭജനം ഉള്ള പെണ്ണാണ വന്ന ഹൈറേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത
1: കരുവാളിച്ചിട്ടുണ്ടല്ലോ കാലം.
2: ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ?
3: ഇല്ല.
2: ആ രക്തോട്ടം ഇല്ലാത്തന്റെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി, രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും.
1: അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല.
2: ആണോ? നമ്മുടെ അവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അറിഞ്ഞൊരു കുറച്ച് അല്ലെങ്കിൽ വേണ്ട. അമ്മച്ചി അങ്ങോട്ട് വന്നേ, എന്റെ സുഖമെന്നറിയോ? നല്ല ശുദ്ധ വായു വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിന്റെ പകുതി അസുഖം മാറുന്നേ.
3: എന്റെ കാര്യം പറഞ്ഞായിരുന്നു.
2: എന്താ പിന്നെ അമ്മച്ചി കിടന്നു? ഞങ്ങൾ ഇറങ്ങിക്കോ. ഇനി ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ.

ദാമ്പത്യത്തിലോ പ്രണയബന്ധത്തിലോ വൈകാരികവും ശാരീരികവുമായ സാമീപ്യത്തിനായി ഒരാൾ നിരന്തരം അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഇന്റിമസി ഗ്യാപ് അല്ലെങ്കിൽ പെർസീവർ ഡിസ്റ്റൻസ് ഡൈനാമിക് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. ഇത് പുരുഷന്മാരുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും തകർക്കുമെന്നത് ആധുനിക പഠനങ്ങൾ ശരിവെക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെക്കുറിച്ച് പലപ്പോഴും ഒരു ധാരണയുണ്ട്. അവർ വൈകാരികമായി വളരെ കരുത്തരാണെന്നും ചെറിയ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ലെന്നും, എന്നാൽ പുറമേ കാണുന്ന ഈ കരുത്തിന് പിന്നിൽ വല്ലാതെ വിങ്ങുന്ന ഒരു മനസ്സുണ്ടാകാം. പ്രത്യേകിച്ച് സ്വന്തം പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹത്തിനും കരുതലിനും സാമീപ്യത്തിനുമായി ഒരാൾക്ക് നിരന്തരം അപേക്ഷിക്കേണ്ടി വരുമ്പോൾ അത് ആ വ്യക്തിയുടെ മാനസിക നിലയെ എത്രത്തോളം തകർക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വയം ഒഴുകി വരേണ്ട ഒന്നാണ്. എന്നാൽ പല ബന്ധങ്ങളിലും സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പുരുഷന്മാർ അനുഭവിക്കാറുണ്ട്. ഇത് കേവലം ഒരു പരാതിയല്ല, മറിച്ച് ഗുരുതരമായ മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം വൈകാരിക സമ്മർദ്ദങ്ങൾ പുരുഷന്മാരുടെ ആത്മവിശ്വാസത്തെയും ജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് സ്നേഹത്തിനും സാമീപ്യത്തിനുമായുള്ള നിരന്തരമായ അപേക്ഷയും അതിന് ലഭിക്കുന്ന നിഷേധവും പുരുഷന്മാരിൽ കടുത്ത ഉത്കണ്ഠയും വിഷാദത്തിനും കാരണമാകുന്നു എന്നാണ്. താനൊന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നൽ അവരിൽ വേരുറയ്ക്കുന്നു. ഓരോ തവണ നിരസിക്കപ്പെടുമ്പോഴും അവരുടെ ആത്മവിശ്വാസം ഓരോ പടിയായി താഴേക്ക് പോകുന്നു. ഇത് കേവലം വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഈ മാനസിക സംഘർഷം അവരുടെ ജോലിയെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കുന്നു. എപ്പോഴും അസ്വസ്ഥമായ ഒരു മനസ്സ് ഏകാഗ്രത കുറയ്ക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ കാരണമാവുകയും ചെയ്യുന്നു. സ്നേഹത്തിനായി യാചിക്കുന്നത് ഒരുതരം വൈകാരിക തളർച്ചയിലേക്കാണ് അവരെ നയിക്കുന്നത്. എന്നെ ആർക്കും ആവശ്യമില്ല എന്ന ചിന്ത അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. ഒരു നല്ല ബന്ധമെന്നത് പരസ്പര ബഹുമാനത്തിലും തുല്യമായ വൈകാരിക പങ്കാളിത്തത്തിലുമാണ് കെട്ടിപ്പടുക്കേണ്ടത്. എന്നാൽ ഒരാൾ എപ്പോഴും സ്നേഹത്തിനായി യാചിക്കുകയും മറ്റേയാൾ അകന്നുമാറുകയും ചെയ്യുമ്പോൾ അവിടെ ബഹുമാനം നഷ്ടപ്പെടുന്നു. യാചിക്കുന്നയാൾക്ക് തന്റെ അന്തസ്സ് നഷ്ടപ്പെട്ടതായി തോന്നാം, അകന്നുമാറുന്നയാൾക്ക് അതൊരു ഭാരമായി അനുഭവപ്പെടാം. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് നിർബന്ധത്തിലൂടെയോ അപേക്ഷയിലൂടെയോ ലഭിക്കുന്ന സാമീപ്യം ഒരിക്കലും ആത്മാർത്ഥമാകില്ല എന്നാണ്. അത് കേവലം ഒരു കടമ തീർക്കൽ മാത്രമായി മാറും. ഇത് ദമ്പതികൾക്കിടയിൽ വലിയൊരു വൈകാരിക വിടവ് സൃഷ്ടിക്കുന്നു. ആശയവിനിമയം ഇല്ലാതാവുകയും മൗനവും പിണക്കവും സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. പരസ്പരം വിശ്വസിക്കാനും ഹൃദയം തുറക്കാനും കഴിയാത്ത ഒരിടമായി ആ ബന്ധം മാറുന്നു. ഇതിനൊരു പരിഹാരമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായുമുണ്ട്. ആദ്യത്തെ ചുവടുവയ്പ് സ്വന്തം ആത്മഗൌരവം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പങ്കാളിയോട് വ്യക്തമായി സംസാരിക്കുക. കുറ്റപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ ഉള്ളിലെ വേദന അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ മാത്രം കയ്യിലാണെന്ന് കരുതരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിലും ഇഷ്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹമെന്നത് നിർബന്ധിച്ചു വാങ്ങേണ്ടതല്ല എന്ന ബോധ്യം വളർത്തുക. പങ്കാളികൾ തമ്മിൽ വൈകാരികമായി അടുക്കാൻ പരസ്പരം പരിശ്രമം ആവശ്യമാണ്. ഒരു വിദഗ്ധ കൌൺസിലറുടെ സഹായം തേടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. സ്നേഹം ആദരവോടെയും ആത്മവിശ്വാസത്തോടെയും കൈമാറേണ്ട ഒന്നാണ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നിങ്ങളുടെ കൈകളിലാണ്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് ഇന്ന് വാട്സാപ്പ് ഗാനത്തിലൂടെ കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് സുലൈ ഐനിക്കോട് ആലപിച്ച ഗാനം.
3: തുമ്പി തൻ ചുണ്ടിലൊളുപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം, തൻ്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം. പൊന്നോണ തുമ്പി തൻ ചുണ്ടിലൊളുപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം, തൻ്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം.

0: കെട്ടി കെട്ടി പിടിച്ചു കൊണ്ട് കൈമാറി പൊന്നോണ തുമ്പി തൻ ചുണ്ടിലുളുപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം തന്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം.
1: ശ്രോതാക്കൾ വാട്സാപ്പ് ഗാനത്തിൽ ഇതുവരെ കേട്ടത് സുലൈ അയനിക്കോട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചിത്രസാഗർ ഫിലിംസിന്റെ ബാനറിൽ അബ്ദുള്ള നിർമ്മിച്ച ചിത്രമായിരുന്നു അമ്മയെ കാണാൻ. ഗാനരചന, സംവിധാനം എന്നിവ പി ഭാസ്കരന്റേതായിരുന്നു. കഥയും സംഭാഷണവും കോവൂർ രചിച്ചു. കെ രാഘവന്റെ സംഗീത സംവിധാനം. യേശുദാസ്, ഉദയഭാനു, എസ് ജാനകി, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1963 നവംബർ 22 ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, മധു, പി ജെ ആന്റണി, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, ബഹദൂർ, അംബിക, വാസന്തി, അടൂർഭാസി, കോട്ടയം ശാന്ത, ബേബി വിനോദിനി, കുഞ്ഞാണ്ടി, കെടാമംഗലം അലി, കുതിരവട്ടം പപ്പു, ജോസ് പ്രകാശ്, എം ജി സോമൻ, ആനന്ദ്, രമേശ്, സി ആർ ലക്ഷ്മി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 9 പാട്ടുകളായിരുന്നു അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ശില ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ശില ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

നീന്തൽ വെറുമൊരു കായിക അഭ്യാസം മാത്രമല്ല, മറിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെയും നാഡീവ്യൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റർ കൂടിയാണെന്ന് ഹാർവാർഡ് ഹെൽത്ത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ജേണലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നീന്തൽ എന്നത് തലച്ചോറിനെ ഉണർത്തുന്ന ജലചികിത്സ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ശരീരത്തിലെ പേശികൾക്ക് മാത്രമല്ല തലച്ചോറിലെ കോശങ്ങൾക്കും നീന്തൽ നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ നടത്തുന്ന ഈ പ്രവർത്തനം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. നാം വെള്ളത്തിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഏകദേശം 14% വരെ വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുന്നു. നീന്തൽ വഴി തലച്ചോറിൽ ബോൺ, അതായത് ബ്രെയിൻ ഡെറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് പുതിയ നാഡീകോശങ്ങൾ വളരാനും നിലവിലുള്ളവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ സാമീപ്യം സ്വാഭാവികമായും മനസ്സിനെ ശാന്തമാക്കുന്ന ഒന്നാണ്. നീന്തുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിനുകൾ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. കൃത്യമായ താളത്തിലുള്ള ശ്വസനഗതി നാഡീവ്യൂഹത്തെ റെസ്റ്റ് മോഡിലേക്ക് മാറ്റുകയും മാനസികമായ തെളിച്ചം നൽകുകയും ചെയ്യുന്നു. നീന്തൽ ശരീരത്തിന് നൽകുന്ന മിതമായ തളർച്ച ആഴത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുന്നു. ഉറക്കത്തിനിടയിലാണ് തലച്ചോറ് പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്നത്. മികച്ച ഉറക്കം ലഭിക്കുന്നത് വഴി വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിക്കും. കുട്ടിക്കാലത്തെ നീന്തൽ ശീലം അവരുടെ ഭാഷാപരമായ കഴിവുകളും മോട്ടോർ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ADHD ഉള്ള പലരിലും സെൻസറി ഓവർലോഡ്, അതായത് അമിതമായ ശബ്ദമോ വെളിച്ചമോ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കാണാറുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ കുറയുകയും വെള്ളം ശരീരത്തിൽ നൽകുന്ന തുല്യമായ മർദ്ദം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇതൊരു സെൻസറി ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. ADHDയുടെ പ്രധാന ലക്ഷണമായ അമിത ചടുലത പോസിറ്റീവായി പുറന്തള്ളാൻ നീന്തൽ സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഉള്ളിലെ അധിക ഊർജം ആരോഗ്യകരമായ രീതിയിൽ ചെലവഴിക്കാൻ നീന്തലിലൂടെ സാധിക്കും. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. നീന്തൽ എന്നത് ശ്വസനവും കൈകാലുകളും

0: തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മരുന്നുകളുടെ ഫലം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനോ സഹായിക്കും. നീന്തൽ പഠിപ്പിക്കുമ്പോൾ പരിശീലകൻ ADHD യെ കുറിച്ച് ധാരണയുള്ള ആളായിരിക്കുന്നത് നന്നായിരിക്കും. ചെറിയ നിർദ്ദേശങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. ആഴ്ചയിൽ 2-3 തവണ നീന്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും മാത്രമല്ല തലച്ചോറിനെയും യവനത്തോടെ നിലനിർത്തും. ഇതൊരു വ്യായാമത്തെക്കാൾ ഉപരിയായി ഒരു മികച്ച മനഃശാസ്ത്രപരമായ ചികിത്സാരീതി കൂടിയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.
2: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് പാതിരാമണലിനെ കുറിച്ച് കേൾക്കാം. വേമ്പനാട് കായലിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പും കായൽക്കാറ്റും കൊണ്ട് പ്രകൃതി ഒരുക്കിയ ഒരു കൊച്ചു ദ്വീപാണ് പാതിരാമണൽ. ആലപ്പുഴയിലെ മുഹമ്മയ്ക്കും കോട്ടയത്തെ കുമരകത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ദേശാടന പക്ഷികളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കലവറയാണ്. പാതിരാമണൽ എന്ന പേരിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പുരാതന കാലത്ത് ഒരു നമ്പൂതിരി സന്ധ്യാവന്ദനത്തിനായി കായലിൽ ഇറങ്ങിയപ്പോൾ കായൽ രണ്ടായി പിളരുകയും അവിടെ ഒരു മണൽത്തിട്ട രൂപപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പാതിരാത്രിയിലെ മണൽ എന്ന അർത്ഥത്തിലാണ് ഇതിന് പാതിരാമണൽ എന്ന പേര് ലഭിച്ചത്. ഏകദേശം 10 ഏക്കറോളം വരുന്ന ഈ ദ്വീപ് ഒരു കാലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് കേരള സർക്കാർ ഇത് ഏറ്റെടുക്കുകയും വിനോദസഞ്ചാര പരിസ്ഥിതി പ്രാധാന്യമുള്ള കേന്ദ്രമാക്കി വികസിപ്പിക്കുകയും ചെയ്തു. പാതിരാമണലിനെ ശ്രദ്ധേയമാക്കുന്നത് അവിടുത്തെ സമൃദ്ധമായ പക്ഷിസമ്പത്താണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ദേശാടന പക്ഷികളുടെ പ്രധാന താവളമാണ് ഇവിടം. സൈബീരിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും എത്തുന്ന അപൂർവയിനം ദേശാടന പക്ഷികളെ ഇവിടെ കാണാം. നീർക്കാക്കകൾ, കൊക്കുകൾ, ഹൈറോണുകൾ, വിവിധയിനം പാത്തകൾ തുടങ്ങി 100-ലധികം ഇനം പക്ഷികൾ ഈ ദ്വീപിലുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കായൽ ജലത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ കണ്ടൽക്കാടുകളും അപൂർവമായ ഉഷ്ണമേഖലാ സസ്യങ്ങളും സമൃദ്ധമായി വളരുന്നു. കായൽ സംസ്കാരവുമായി അവിഭാജ്യമായ ബന്ധമാണ് പാതിരാമണലിന് ഉള്ളത്. ഹൌസ് ബോട്ടുകളിലും വഞ്ചികളിലുമെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കായലിന് നടുവിലെ ഈ പച്ചത്തുരുത്ത് ഒരു വേറിട്ട അനുഭവം നൽകുന്നു. മുഹമ്മയിൽ നിന്നോ കുമരകത്ത് നിന്നോ ബോട്ടിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരാം. 4 മണിക്കാറ്റ് പോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാരത്തിനാണ് ഇവിടെയും മുൻഗണന നൽകുന്നത്. ദ്വീപിനുള്ളിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. തിരക്ക് പിടിച്ച നഗരജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ നിശബ്ദത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമാണ് പാതിരാമണൽ. കേരളത്തിന്റെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഈ ദ്വീപിനുള്ള പങ്ക് വളരെ വലുതാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട പച്ചപ്പുകളിലൊന്നായി പാതിരാമണൽ നിലകൊള്ളുന്നു.
0: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയ

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം മാർബിൾ അഥവാ കാന്തരുത ശില എന്നാണ്.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം തുലാഭാരം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കരിങ്കുറ്റി കോളനിയിൽ നിന്നും സുകുമാരൻ.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ്ണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ. രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ. അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്ര കാലം എത്തുമ്പോൾ ആത്മീയമായ നൊമ്പരചാരുത. കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. കുളത്തൂരിൽ നിന്നും ഭാസ്കരൻ, ലതിക, ആത്മജ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. ആ നിമിഷം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

പുഴയിലാളും വെയിൽ സായാഹ്നം നിലയെ സ്വർണം കൊണ്ടു മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നു കിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. കേൾക്കാം ഹർഷബാഷ്പം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. സംഗീതം എം കെ അർജുനൻ, രചന ഖാൻ സാഹിബ്. ഗാനം ആവശ്യപ്പെടുന്നത് ആനാവൂരിൽ നിന്നും സത്യശീലൻ, ജ്ഞാനസെൽവം എന്നിവർ.

സ്വച്ഛന്തമായി തരുഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തുനിൽക്കുമ്പോൾ പാട്ടൊരുക്കും ഇരുന്നിന്റെ വസന്ത ചാരുതകൾ ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുകൃതമാർപ്പിച്ചിരിക്കുന്നത് എം എസ് വിശ്വനാഥൻ. കാരൂട് നിന്നും സുകുമാരൻ, ജയൻ, ശശി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് ജോളി എബ്രഹാമും സംഘവും. ചിത്രം സ്നേഹത്തിന്റെ മുഖങ്ങൾ.

നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തു നിൽക്കും. നിന്റെ കാലുച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്ന് കയറി വരുന്ന ഒരു പാട്ട് കേൾക്കാം. നെയ്യാറ്റിങ്കർ നിന്നും അജയൻ, ശ്യാമള, ബിച്ചു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം അണിയറ. രചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പോക്കറ്റ് അടിക്കാരി എന്ന ചിത്രത്തിലെ ഗാനം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എ ടി ഉമർ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് വെള്ളറട നിന്നും ബിജു, സ്റ്റീഫൻ, ലില്ലിബായി എന്നിവർ.

നോക്ക്, എന്റെ പ്രണയച്ചപ്പിൽ ഞാൻ നിനക്കായി കരുതി വച്ചിരിക്കുന്നത് എന്തെന്ന് വസന്തമറിയാതെ ഞാൻ ഇറുത്തെടുത്ത നിലാവിന്റെ ഒരിതൾ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം സ്നേഹത്തിന്റെ ചമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഴിഞ്ഞിരിക്കുന്നു. ബിച്ചു തിരുമല രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. സംഗീതം എ ടി ഉമ്മർ, ആലാപനം കെ ജെ യേശുദാസ്. അടവുകൾ 18 എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാലരാമപുരത്തു നിന്നും ബിജു, സന്ധ്യ, സാവിത്രി, മധു എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിലെത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചെല്ലകളിലെത്ര നാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയച്ചിമിഴിൽ എടുത്തുവെക്കുന്നു. എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് തിരുമല നിന്നും കല്യാണി, സീമന്തിനി, ശാന്തിനി എന്നിവർ. രചന കാവാലം നാരായണ പണിക്കർ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ചിത്രം 2 ജന്മം.

ഇടനാഴിയിൽ നിന്ന് പാട്ടിന്റെ പുഷ്പകമ്പളം. വയലിനിൽ ഒരു ദുഃഖ ഹേമന്ത സന്ധ്യ മുരളുന്നു. നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ. ശരപഞ്ചരം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു കുഞ്ചിറപിഴയിൽ നിന്നും കാത്തു, മാധവൻ നായർ, സുഭദ്രാമ എന്നിവർ. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് സംഗീതത്തെക്കുറിച്ചാണ്. കേൾക്കാം. കാലമേ ഗഗനമേ വരിക, നിറതിങ്കളെ നിലാച്ചന്തമേ, കരളലിയുമത്രമേൽ ഹരിതമാം പശ്ചിമഘട്ടമേ, നിലേ മാനസ സരോവരമേ വരൂ. വസന്തം കുരുത്തോലച്ചാർ തണയിക്കുമീ രാവിൻ്റെ ഗഹനതയിൽ ഒപ്പമിരിക്കാം. സന്തൂറിൻ്റെ ലഹരിയിൽ ആമോദത്തിൻ്റെ ഈ നറുവീഞ്ഞു മോന്താം വരൂ. വിരലുകൾ ഓടിപ്പോകുന്ന തന്ത്രികളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നതെന്ത്? പൂക്കളോ ശലഭങ്ങളോ മഞ്ഞോ നിലാവോ സൗരധൂളിയോ നിലാവിൻ്റെ തരികളോ? അറിയില്ലൊന്നു മാത്രം, ഞാൻ ഈ ലഹരിയിൽ അലിഞ്ഞു ചേരുന്നു. മുന്നിൽ ശിവകുമാർ ശർമ്മയുടെ സന്തൂർ പൂക്കുന്നു. ഹിന്ദുസ്ഥാനി എന്ന വസന്ത സൗഭാഗ്യത്തിൽ നിന്ന് ഇറ്റുവീഴുന്ന സുഫിയാനയുടെ ഒരു ഇല. അങ്ങനെ വേണം സന്തൂറിനെ വിശേഷിപ്പിക്കാൻ. ശതതന്ത്രി വീണയിൽ നിന്ന് ശിവകുമാർ ശർമ്മ വിരിയിച്ചെടുക്കുന്ന സന്തൂറിൽ നിന്നുയരുന്ന രാഗധാരകൾക്ക് എന്തേ ഇത്ര വശ്യത? പ്രകൃതിയും ഈ പ്രപഞ്ചവും സന്തൂറിന്റെ രാഗവിസ്മയങ്ങളിൽ ധന്യമാകുന്നതെന്തേ? വിഷാദസാന്ദ്രമായി ഗുജറി തോടി രാഗം കണ്ണുകളെ ഇങ്ങനെ ഈറനണിയിക്കുന്നതെന്തേ? അന്തരാളത്തിൽ നിന്നൊഴുകുമീ വൈശാദിക വൈഖരി ശരന്നദി. നദിയിൽ ബിംബിക്കുകയാണ് ആദിമ നിശാമുഖം. ഉദയാസ്തമയങ്ങൾ ഷഡ്ജ ധൈവതങ്ങളാം ഗഗനമഹാരാഗം.

സംഗീതം ദൈവത്തിന് നിഷിദ്ധമാണെന്ന് പറഞ്ഞ ഇറാഖിലെ ഷിയ മൗലവിമാരോട് അയാൾ പറഞ്ഞു, സംഗീതം ദൈവത്തിന് നിഷിദ്ധമാണെങ്കിൽ ഞാൻ പാപിയാണ്, അതിനുള്ള എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ സന്നദ്ധനുമാണ്. എല്ലാറ്റിനും മീതെ തന്റെ സംഗീതത്തെ ആത്മാവിന്റെ അനുരണനമാക്കി മാറ്റിയ ആ മഹാഗായകന് പേര് ബിസ്മില്ല ഖാൻ. ബിസ്മില്ല മരിച്ചപ്പോൾ ഒപ്പം ഉസ്താദിന്റെ ഷഹനായിയും ഖബറടക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാർലമെന്റിൽ ആദ്യം പ്രവേശിച്ചത് ബിസ്മില്ല ഖാനായിരുന്നു. വിഭജനമുണ്ടാക്കിയ മുറിവ്, അതിൽ നിന്നൂറി വന്ന നൊമ്പരം, അത് കരഞ്ഞു തീർക്കാൻ വിഷാദധമനികളിൽ പ്രാണവായു ഊതുന്ന ബിസ്മില്ലയുടെ ഷഹനായി നാദത്തിനോളം മറ്റെന്തിനു സാധിക്കുമെന്ന് നെഹ്റുവിന് തോന്നിക്കാണണം.

നർത്തനമാടുവാൻ മോഹമാണെങ്കിൽ ഈ ഹൃത്തടം വേദിയാക്കൂ. ഇവിടെ നിൻ പദചലനങ്ങൾ കൊണ്ടൻ മിടിപ്പുകൾ താളമാകട്ടെ, രാഗമാകട്ടെ. എൻ ജീവമണ്ഡലം നിന്റെ പാട്ടിനാൽ അമൃതമാകട്ടെ ഈ പ്രപഞ്ചവും സമസ്ത ജീവബിന്ദുക്കളും. മൈക്കിൾ, പ്രിയപ്പെട്ട ജാക്സൺ, ജനിമൃതികൾക്കപ്പുറത്തേക്ക് നീ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നിലയ്ക്കാത്ത മഴയായി നീ നിന്ന് പെയ്യുമ്പോൾ കരഞ്ഞാർത്തു പോകുകയാണ് എൻ്റെ ഹൃദയവും. കൂട്ടുകാരാ, തിരയുന്നു നിന്നെ ഞാൻ എൻ്റെ ഏകാന്തരാവുകളിൽ. പാട്ടുകാരാ, നീ എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയിട്ട് എങ്ങ് പോയിരിക്കുന്നു? കേൾക്കുന്നു ഞാൻ നിന്റെ പാട്ടിൻ്റെ അന്തരംഗങ്ങളിൽ, ഭൂതകാല ഗഹുരങ്ങളിൽ നിന്നെന്ന് പോൽ പ്രതിധ്വനിക്കുന്നു. വീണ്ടും വീണ്ടും എന്നെ കൊണ്ടുപോകുന്നത് ഏത് രാത്രിയുടെ കടൽ തീരങ്ങളിൽ? നിലാവസ്തമിച്ചില്ല, രാക്കിളികൾ പറന്നുപോയിട്ടില്ല, താരങ്ങൾ കണ്ണു ചുമ്മി തുടിച്ചു നിൽക്കുന്നു. പ്രിയ ഗായക, നിർത്താതെ നീ പാടുക.

പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? ഉണ്ടാവണം. മഴയെ മറികടന്നുകൊണ്ട് ഉച്ചസ്ഥായിയിൽ പെരുകി നിറയുന്ന തബല, ഇടനെഞ്ചിന്റെ താളം പോലെ ചിലപ്പോൾ ഒരു മേഘനാദം പോലെ, മഴയായും വെയിലായും ആളുന്ന തീയായും വേഗങ്ങൾ കുറിക്കുന്ന തബലത്താളത്തിൽ ഹോസ്റ്റൽ മുറി പ്രകമ്പനം കൊള്ളുന്നു. ഡി ജെ ആരംഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പല മുറികളിലും നിറഞ്ഞു കേൾക്കുന്നത് സക്കീർ ഹുസൈനും അല്ലാരഖയും ഒക്കെ തന്നെ. അനാദിയായി പെയ്തുറങ്ങുന്ന സംഗീത നിശകൾ, ഹോസ്റ്റൽ ഒരു പവിഴദ്വീപായി പൂത്തു നിൽക്കുന്നു. പ്രണയകാലങ്ങളുടെ വസന്തചാരുത, കവിതയും തബലയും കാട്ടുതീയായി പടരുന്ന വിപ്ലവ ചിന്തകളും, ഓർമ്മയായല്ല മൃത്യുവെത്തിയാലും കൊണ്ടുപോകാനാകാത്ത മാധുര്യമായി മനസ്സിൽ പതിഞ്ഞുകിടക്കുന്നു താളങ്ങൾ.

നിലാവ് തിന്നുന്ന ചകോരങ്ങൾ, ചുരന്ന ചന്ദ്രികയിൽ നീരാടുന്ന സ്വപ്നഹംസങ്ങൾ, ഒലിപ്രം കടവിനരികിൽ പച്ചപ്പുലുകൾക്ക് മീതെ ചമ്രം പടിഞ്ഞിരുന്ന് കേട്ട കവിതകൾ, പാട്ടുകൾ, ഉറക്കത്തിന്റെ ഉമ്മറവാതിലിൽ നിന്ന് ഉന്മേഷമുണ്ടാക്കുന്ന സുലൈമാനി പോലെ അവന്റെ ബാംസുരി ഉയരുന്നു. കടവ് കിനാവിലെന്ന പോലെ ഗോകുലമാകുന്നു. കോതമ്പ് മണികളുടെ നിറമില്ലാത്ത ഗോപികമാർ, ഗോപാലകർ, കൃഷ്ണ നീ വേഗം വരൂ, ഇവിടെ ഇതാ വർണ്ണപ്പൊട്ടുകൾ താലങ്ങളിൽ തൂകിവെച്ച് കാത്തു നിൽക്കുന്നു. സ്നേഹത്തിന്റെ നിറമാല്യങ്ങൾ നീളുകളിലും നീലപ്പൂവുകൾ വിതറി കായാമ്പൂമരം, കടമ്പിന്റെ കൊമ്പത്ത് നിന്നോറി വരുന്ന ഓടക്കുഴൽ നാദം, ഹരിപ്രസാദ ചൗരസിയോ രാജേന്ദ്രപ്രസന്നയോ ആരൊരാൾ പാടുന്നു. നിശയിൽ ഏത് രാഗവും നിന്റെ കാൽപാദങ്ങളിൽ വീണ് നമിക്കുന്നു. ചന്ദ്രഹൃദയമായി വീണ്ടുമേ.

അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മ ഹിമാലയോ നാമ നാഗാധിരാജ് പൂർവപരോ ത്വയാനിധി വിഗാഹ്യസ്ഥിത പൃഥ്വ ഇവ മാനദണ്ഡ. കുമാരസംഭവം, വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിലെ പ്രണയാമൃതം, കാളിദാസ കവിയുടെ കാവ്യ ഉത്സവം, കമനീയമായ ആ സാഹിത്യ സംസ്കൃതി, ആ സേതു ഹിമാലയം അനുഗ്രഹിച്ചു വശായി നിൽക്കുന്ന ഭാരത സംസ്കാരം, സംഗീതം സാഹിത്യത്തിൻ്റെ പുഷ്പതൽപ്പത്തിൽ മയങ്ങുന്ന അനിർവചനീയത, ആകാശം ഭൂമിയുടെ മടിയിൽ തലോടനമേറ്റു കിടക്കുന്നു, ചക്രവാളം ചുവന്നു തുടുക്കുന്നു. ഇവിടെ പ്രണയാമൃതമായ ഈ മുഹൂർത്തത്തിൽ ഇപ്പോൾ കേൾക്കാൻ തോന്നുന്നത് സിത്താറിൻ്റെ നാദമായിരിക്കുന്നു.

മാമ്പൂക്കൾ കൊഴിഞ്ഞു വീണ് കിടക്കുന്ന നിരത്തിലൂടെ നടക്കുമ്പോൾ ഓർമ്മ വന്നത് പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന വരികളാണ്. വഴിയോരത്തെ കലുങ്കിലിരുന്ന് വൈലോപ്പിള്ളി പാടുന്നു, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. നളിനി നന്ദനാരുടെ ഏകാഭിനയം പഴയ മാനവീയം വീഥിയിൽ കോരിത്തരിച്ചു നിന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്ത് സംഗീത വിരുന്ന്. നിശാഗന്ധിയിൽ ഗുലാമലി പാടുന്നു, വർഷം എത്ര കഴിഞ്ഞു ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ വീണു ചിതറുന്ന ഗസൽ. അടുത്തിരുന്ന് ചങ്ങാതി ചെവിയിൽ മന്ത്രിക്കുന്നു, പോകാം നമുക്ക്, ബസ് കിട്ടില്ല, വേണമെന്നില്ല, ഇത് പകുതി വെച്ച് ഇറങ്ങിപ്പോവാൻ വയ്യ. ഗസൽ നിശാഗന്ധിയിലാകെ പരക്കുന്നു, പുറത്ത് നിലാവുതിച്ചു കാണുമോ, മഞ്ഞു വീണു തുടങ്ങിയിട്ടുണ്ടാവുമോ. കിഴക്കേക്കോട്ടയിൽ പുലരിയിൽ എത്തുന്ന വണ്ടിയും കാത്ത് ഗസൽ പുതച്ചുറങ്ങിയ രാവ്. ഗുലാമലി പാടിക്കൊണ്ടേയിരിക്കുന്നു.

സംസ്കൃതി ഭവനിലാണ് എന്നാണ് ഓർമ്മ. പാർവതി ബാവുൽ പാടുന്നു, ആടുന്നു, ബാവുൽ സന്ധ്യ, ഏകതാരയുടെ ഏകാന്ത സംഗീതം. ഭാഷ പരിചിതമല്ല, സംഗീതത്തിന് ഭാഷ വേണം, വേണ്ട തന്നെ. ഏതു നിറത്തിൽ പൂത്തിറങ്ങിയാലും പരിമളം ഒന്നായിരിക്കുന്ന കലാചാരുത, ഉണർത്താനും ഉറക്കാനും കഴിയുന്ന മാന്ത്രികത്വം, ആവേശപ്പെടുത്താനും സമന്വയപ്പെടുത്താനും സാധ്യമാക്കുന്ന മാന്ത്രിക വിരലുകളിൽ നിന്നുണരുന്ന സപര്യകൾ. സംഹാരമൂർത്തിയായ പരമേശ്വരനും സാത്വിക രൂപമായ നാരദനും തേടിയത് ഒരേ പാതകൾ, അന്യൂനമായ സംഗീതത്തിന്റെ അനന്തതകൾ. ബൈജു ബാവരയും താങ്സനും ഹരിദാസനിലൂടെ സഞ്ചരിച്ചതും ഒരേ വഴിയിലൂടെ, സംഗീതത്തിന്റെ സാഗരഗീതികളിലൂടെ. പ്രകൃതിയുടെ നാദവൈചിത്രങ്ങളിൽ നിന്ന് മനുഷ്യചേതനയുടെ സർഗോത്സവങ്ങളിലേക്ക് തീയായും നിലാവായും മഞ്ഞായും മഴയായും സംഗീതം അനാദിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുറ്റും ബാവുൽ സംഗീതം നിറയുന്നു. ഏകതാരയിൽ അലിഞ്ഞില്ലാതാകുന്ന ഞാനും എൻ്റെ മനസ്സും. പാർവതി ബാവുൽ മേഘമാലകൾക്കിടയിൽ നിന്ന്, കടലിടുക്കുകളിൽ നിന്ന്, കോടമഞ്ഞിൻ്റെ തണുപ്പിൽ നിന്ന് എനിക്ക് വേണ്ടി പാടിക്കൊണ്ടേയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വിർജീനിയ വൂൾഫിന്റെ അതിമനോഹരമായൊരു വാചകം ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ കണ്ണുകളാണ് നമ്മുടെ തടവറകൾ, അവരുടെ ചിന്തകളാണ് നമ്മുടെ അഴിക്കൂടുകൾ. ഈ ഒരു വാചകത്തിൽ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നു.

മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നു. പക്ഷെ അതേസമയം മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കാനും അവൻ തയ്യാറാകുന്നു. നാം ജയിലുകളിൽ ജീവിക്കുന്നില്ല, എന്നിട്ടും നമ്മളിൽ പലരും സ്വതന്ത്രരല്ല. നമ്മെ തടവിലാക്കിയിരിക്കുന്നത് ഇരുമ്പ് കമ്പികളല്ല, ആൾക്കാർ എന്ത് പറയും എന്ന ഒരു വാചകമാണ്. നമ്മുടെ ജീവിതത്തിലെ എത്ര തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉണ്ടായത്? എത്ര തീരുമാനങ്ങൾ സമൂഹത്തിന്റെ കണ്ണുകളെ ഭയന്നാണ് എടുത്തത്? ഈ ചോദ്യത്തിന് ആത്മാർത്ഥമായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അദൃശ്യമായ ഒരു തടവറയ്ക്കുള്ളിലായിരുന്നുവെന്ന് പലരും തിരിച്ചറിയും. മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മെ സ്വാധീനിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു പരിണാമപരമായ ആവശ്യമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നില്ല, കൂട്ടമായിരുന്നു അവന്റെ സുരക്ഷ. കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യന്റെ തലച്ചോർ സാമൂഹിക അംഗീകാരത്തിന് വലിയ പ്രാധാന്യം നൽകാൻ പരിണമിച്ചത്. ആരെങ്കിലും നമ്മെ പ്രശംസിക്കുമ്പോൾ തലച്ചോറിൽ ഡോപമിൻ സജീവമാകുന്നു. അവഗണിക്കപ്പെടുമ്പോൾ ശാരീരിക വേദന അനുഭവപ്പെടുന്ന അതേ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തിക്കുന്നതായി ആധുനിക ന്യൂറോ സയൻസ് കാണിക്കുന്നു. അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പൂർണ്ണമായും അവഗണിക്കാൻ മനുഷ്യന് കഴിയില്ല. പ്രശ്നം അതല്ല, ആ അഭിപ്രായം നമ്മുടെ ജീവിതത്തിന്റെ ഏക മാനദണ്ഡമാകുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്.

അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ചാൾസ് ഹോർട്ടൺ കൂലി ഒരു മനോഹരമായ ആശയം അവതരിപ്പിച്ചു, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നാം നമ്മെ നേരിട്ട് കാണുന്നില്ല, മറ്റുള്ളവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന അതേ രൂപമാണ് നാം കാണുന്നത്. ഒരാൾ നമ്മെ ബുദ്ധിമാനെന്ന് പറയുമ്പോൾ നാം അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഒരാൾ നിനക്കൊന്നും കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിച്ചേക്കാം. അങ്ങനെ നമ്മുടെ ആത്മബോധത്തിന്റെ വലിയൊരു ഭാഗം മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതൊരു കണ്ണാടി പോലെയാണ്. പക്ഷെ ഒരു കണ്ണാടിക്ക് പൊടി പിടിച്ചാൽ അതിലെ പ്രതിബിംബം ശരിയായിരിക്കുമോ? അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും പലപ്പോഴും അവരുടെ മുൻവിധികളുടെയും ഭയങ്ങളുടെയും അനുഭവങ്ങളുടെയും പ്രതിഫലനമാണ്. അത് നമ്മുടെ യഥാർത്ഥ മൂല്യമടക്കുന്ന ഉപകരണമല്ല. സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എർവിംഗ് ഗോഫ്മാൻ മനുഷ്യ ജീവിതത്തെ ഒരു നാടകവേദിയുമായി താരതമ്യം ചെയ്തു. ഓരോ മനുഷ്യനും വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. വീട്ടിൽ ഒരു രൂപം, ജോലിസ്ഥലത്ത് മറ്റൊന്ന്, സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ മറ്റൊന്ന്. ഇത് സ്വാഭാവികമാണ്. പ്രശ്നം കഥാപാത്രം തന്നെ യഥാർത്ഥ വ്യക്തിയെ വിഴുങ്ങുമ്പോഴാണ്. പുറത്തെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മനുഷ്യൻ ഉള്ളിൽ പൂർണ്ണമായും ശൂന്യനായിരിക്കാം. സമൂഹം കൈയടിക്കുന്ന ജീവിതം നയിച്ചിട്ടും സ്വന്തം മനസ്സിൽ പരാജിതനായി ജീവിക്കുന്നവരുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയത് കുടുംബവും അയൽക്കാരും മാത്രമായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ പ്രേക്ഷകരാണ്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ എത്ര ലൈക്ക് കിട്ടി, ആരാണ് കമന്റ് ചെയ്തത്, ആരാണ് കണ്ടിട്ടും പ്രതികരിക്കാതിരുന്നത്, ഇവയെല്ലാം നമ്മുടെ ആത്മാഭിമാനത്തെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് പലരും എത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ നമ്മെ ബന്ധിപ്പിച്ചു, അതോടൊപ്പം നമ്മെ നിരന്തരം താരതമ്യം ചെയ്യാനും പഠിപ്പിച്ചു. അവിടെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ കാണുന്നവർ അത് അവരുടെ മുഴുവൻ ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ താരതമ്യത്തിന്റെ കെണിയിൽ നിന്ന് അസന്തോഷവും അപകർഷതാബോധവും വളരുന്നു. ജൂലിയൻ റോട്ടറുടെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന ആശയം ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്റെ സന്തോഷം എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് അവരുടെ കൈകളിലേക്ക് മാറുന്നു. അവർ പ്രശംസിച്ചാൽ ഞാൻ സന്തോഷിക്കും, അവർ വിമർശിച്ചാൽ ഞാൻ തകരും, അവർ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ മുന്നോട്ടു പോകൂ. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതമല്ല, മറ്റുള്ളവരുടെ പ്രതികരണങ്ങളുടെ തടവിലാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് ഒരു തിരിച്ചറിവിൽ നിന്നാണ്. എന്റെ മൂല്യം തീരുമാനിക്കുന്നത് എന്റെ സ്വഭാവവും പ്രവൃത്തികളും വളർച്ചയുമാണ്, മറ്റുള്ളവരുടെ കൈയടിയല്ല.

മനഃശാസ്ത്രജ്ഞനായ കാറൽ റോജേഴ്സ് പറയുന്നത്, മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി നിബന്ധനകളോടെയുള്ള അംഗീകാരമാണെന്നാണ്. ഇങ്ങനെയായാൽ മാത്രമേ നിന്നെ അംഗീകരിക്കൂ, ഇങ്ങനെ പെരുമാറിയാൽ മാത്രമേ നിന്നെ സ്നേഹിക്കൂ. ഇത്തരം സന്ദേശങ്ങൾ ആവർത്തിച്ചു കേൾക്കുന്ന കുട്ടികൾ സ്വന്തം യഥാർത്ഥ വികാരങ്ങളെ അടിച്ചമർത്താൻ പഠിക്കുന്നു. പിന്നീട് അവർ സമൂഹത്തിന് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായി മാറും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അന്യരായി മാറുകയും ചെയ്യും. റോജേഴ്സ് പറയുന്നത്, മാനസിക വളർച്ചയുടെ അടിസ്ഥാനം ഓതന്റിസിറ്റി, യഥാർത്ഥ സ്വത്വത്തോട് സത്യസന്ധമായി ജീവിക്കലാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വിലമതിക്കാതിരിക്കുക എന്നല്ല സ്വാതന്ത്ര്യം, വിമർശനം കേൾക്കാതിരിക്കുക എന്നുമല്ല. വിമർശനത്തിൽ നിന്ന് പഠിക്കുക ഒരു കഴിവാണ്, പക്ഷെ വിമർശനം തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ നിർവചനമായി മാറാൻ അനുവദിക്കാതിരിക്കുക അതിലും വലിയ കഴിവാണ്. വിമർശനം ഒരു കണ്ണാടിയാണ്, ഒരു ജയിലല്ല. സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം സ്വയം ചോദിച്ചാൽ മതി, ഇത് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ ചെയ്യുന്നത്, അതോ മറ്റുള്ളവരുടെ അംഗീകാരം നേടാനാണോ? ഈ ഒരു ചോദ്യം പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചേക്കാം. നമ്മളെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ടാകും. ചിലർ പ്രശംസിക്കും, ചിലർ വിമർശിക്കും, ചിലർ തെറ്റിദ്ധരിക്കും. ഇതെല്ലാം മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഓരോ അഭിപ്രായത്തിനുമനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നാൽ ഒടുവിൽ നമ്മുടെ സ്വന്തം ദിശ നഷ്ടപ്പെടും. ജീവിതം ഒരു മത്സരമല്ല, ഒരു പ്രദർശനവുമല്ല, അത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള പദ്ധതിയുമല്ല. നമ്മുടെ മൂല്യങ്ങളോടും സ്വപ്നങ്ങളോടും സത്യസന്ധമായി ജീവിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകളിലെ തടവുകാരനായി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം മനസാക്ഷിയുടെ വഴികാട്ടലിൽ ജീവിക്കുന്ന മനുഷ്യനാകാൻ ശ്രമിക്കാം. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം ശരീരത്തിന് ലഭിക്കുന്നതല്ല, മനസ്സിന് ലഭിക്കുന്നതാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീലസമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 ആയി. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീലസമ്പദ് വ്യവസ്ഥയിലും ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Exclusive economic zone. This is the true maritime strength of our Great Lakshadweep Islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today.
0: ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയ തലത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ്സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ദുരന്തത്തിൽ നേപ്പാളിൽ ഇതുവരെ 794 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ടിബറ്റിൽ 16 മരണം സ്ഥിരീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരുന്നവരിൽ 44 പേർ കൂടി കേരളത്തിലെത്തി. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോടെത്തിയത്. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്നലെ 13 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നത്. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെ 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. ഇവരുടെ സംഘത്തിലെ 8 പേർ കാഠ്മണ്ഡുവിലാണെന്നും യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബർഗഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയും പടിഞ്ഞാറൻ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാകുന്നു. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു

കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ 31 ആഗസ്റ്റിൻ്റെ തട്ടകത്തിലൂടെ സഞ്ചരിക്കുകയാണ്. 1751 ആഗസ്റ്റ് 31, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സൈന്യം ഇന്ത്യയിലെ ആർക്കോട്ട് കീഴടക്കിയിരിക്കുന്നു. 1778 ആഗസ്റ്റ് 31, ബ്രോങ്സിൽ 17 സ്റ്റോക്ക് ബ്രിഡ്ജ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ വധിച്ചു. 2006 ആഗസ്റ്റ് 31, കിഴക്കൻ ഇന്ത്യയിൽ ബീഹാർ സംസ്ഥാനത്ത് മഴയിൽ ഗംഗാനദിയിൽ തിരക്കേറിയ ബോട്ട് മറിഞ്ഞ് ധാരാളം പേർ മുങ്ങിമരിച്ചു. 2007 ആഗസ്റ്റ് 31, ഓസ്ട്രേലിയയും ഇന്ത്യയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സാധ്യത പഠിക്കാൻ സമ്മതിച്ചു. ന്യൂഡൽഹിയുടെ സാമ്പത്തിക ശക്തി ഉയരുന്നതിൻ്റെ സ്വാഭാവിക ഫലമാണ് ഇതെന്ന് വാണിജ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. 1756 ആഗസ്റ്റ് 31, ബ്രിട്ടീഷുകാർ ഫ്രാൻസിന് കീഴടങ്ങി. 1802 ആഗസ്റ്റ് 31, ക്യാപ്റ്റൻ മേരി വെതർ ലൂയിസ് പീറ്റ്സ്ബർഗിൽ നിന്ന് ക്യാപ്റ്റൻ വില്യം ക്ലർക്കിനെ കാണാനും പസഫിക് സമുദ്രത്തിലേക്കുള്ള ട്രക്ക് ആരംഭിക്കാനും പോയിരിക്കുന്നു. 1811 ആഗസ്റ്റ് 31, ഫ്രഞ്ച് കവിയും നോവലിസ്റ്റും ആർട്ട് ഫോർ ആർട്ട് കെയുടെ രചയിതാവുമായ തിയോഫൈൽ ഗൗട്ടിയർ ജന്മം കൊണ്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപ്പുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: Sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last 10 years, due to the vision of our Honorable Prime Minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
0: പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ഛ്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7%ത്തിലധികം സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. US ഇറാൻ സംഘർഷം, ഹോർമുസ് കടലിടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2-ാമത്തെ കപ്പലായ INS നിപ്പുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപ്പുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപ്പുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70-ാം വാർഷികം. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്കു വഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേർ ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 പേർ കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂലി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794. വിശദാംശങ്ങളിലേക്ക്.
3: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100 പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂലി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വാൽമീകി നഗർ കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ 3 ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ വർഷത്തെ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിന്ന് ലോക മുൻ 1 താരം നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ മരിയാനോ നവോനിയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. ഇതോടെ 25th ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4th ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. മലേഷ്യയിൽ നടക്കുന്ന സ്ക്വാഷ് ടുവാങ്കു മുഹുരിസ് ട്രോഫി പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഭയ് സിംഗിന്. ഫൈനലിൽ ഹോങ്കോങ്ങിന്റെ ഹെൻറി ലിയോങ്ങിനെ 3-2 അഭയ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 ഇടിഞ്ഞ് 76,881. നിഫ്റ്റി 142 കുറഞ്ഞ് 24,034. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇടിവ്. പവന് 1,080 കുറഞ്ഞ് 114,960. ഗ്രാമിന് 14,370 ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ. ഇത് ഗ്രാമങ്ങളിലെ ചരിത്ര തിരു

എരുവേശി മൂത്തയുടെ തരമന, ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ പുനരധിവാസ കേന്ദ്രം. വടക്കേ മലബാറിൽ കോലത്തിരിയായിരുന്നു കേന്ദ്രം ആരംഭിച്ചതെങ്കിലും നോക്കി നടത്തിപ്പ് മാന്നാനാർ എന്ന തീയ പ്രഭുവിനായിരുന്നു. ആർക്കു വേണ്ടിയായിരുന്നു ഈ പുനരധിവാസ കേന്ദ്രം? സ്മാർത്ത വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ട അന്തർജനം അവരുടെ ഇല്ലത്ത് നിന്ന് കൈകൊട്ടി പുറത്താക്കപ്പെടുന്നു. ഇപ്രകാരം വ്യഭിചാര കുറ്റത്തിന് പുറത്താക്കപ്പെടുന്ന സ്ത്രീയെ ചിലപ്പോൾ അവരുടെ ജാരൻ സംരക്ഷിച്ചു എന്ന് വരും. ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ അവർ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി വ്യഭിചാരം തൊഴിലായി സ്വീകരിച്ചു എന്നും വരും. അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് അവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി എരിവേശിയിൽ മൂത്തയെടുത്ത് അരമനയുണ്ടാക്കിയത്. അതിന്റെ നടത്തിപ്പ് മാന്നാനാർക്കായിരുന്നു. കേരളത്തിലെ ഒരേയൊരു തീയ രാജാവായിരുന്നു മാന്നാനാർ അഥവാ മന്ദനാർ. ഈ പദത്തിന്റെ അർത്ഥം ശബ്ദതാരാവലി തിരഞ്ഞാൽ കിട്ടുന്നത് ജാതിഭ്രഷ്ടു പറ്റിയ ബ്രാഹ്മണ സ്ത്രീകളെ സംരക്ഷിക്കുന്ന തീയ പ്രഭു എന്നാണ്. ആദ്യകാലങ്ങളിൽ കുറുമാത്തൂർ മനയ്ക്കായിരുന്നു അരമനയുടെ ഭരണകാര്യങ്ങളിൽ അധികാരം. നായ്ക്കർ പദവിയായിരുന്നു കുറുമാത്തൂരിലെ ശ്രേഷ്ഠത. സ്വസമുദായത്തിലെ പുരുഷന്മാരുമായുള്ള അവിഹിതത്തിന്റെ പേരിൽ ഭ്രഷ്ടു കൽപ്പിച്ച ബ്രാഹ്മണ സ്ത്രീകളുടെ പുനരധിവാസ കേന്ദ്രം മൂത്തയുടെ തരമനയായിരുന്നു. എന്നാൽ താണജാതിക്കാരുമായുള്ള വേച്ചയെ തുടർന്ന് ബ്രാഹ്മണ സ്ത്രീകളെ താമസിപ്പിച്ചിരുന്ന പുനരധിവാസ കേന്ദ്രം കുടിയാമലയായിരുന്നു. അങ്ങനെയിരിക്കെ ചിറക്കൽ കോവിലകത്ത് തമ്പുരാട്ടിക്കുട്ടിക്ക് തീയ യുവാവുമായുണ്ടായ വേഴ്ചയെ തുടർന്ന് അവരെ അരമനയിൽ താമസിപ്പിക്കണമെന്നും അത് പറ്റില്ല, നിയമാനുസൃതമായി കുടിയാമലയിൽ താമസിപ്പിക്കണമെന്നും തർക്കമുണ്ടായി. അതേ തുടർന്ന് തമ്പുരാൻ കുറുമാത്തൂരിന്റെ സ്ഥാനമാനങ്ങൾ എടുത്തുകളയുകയും പിഴപ്പിച്ച തീയനെ കൊണ്ടുതന്നെ തമ്പുരാട്ടിയെ വിവാഹം കഴിപ്പിച്ച് തീയനെ മാന്നാനാർ എന്ന പേരിൽ നാട്ടുരാജാവാക്കുകയും ചെയ്തു. മൂത്തയുടെ തരമനയുടെ ഭരണ ചുമതല മാന്നാനാർക്കായി. ഭ്രഷ്ടു കൽപ്പിച്ചു വരുന്ന ബ്രാഹ്മണ സ്ത്രീകൾ അരമനയുടെ ഇടത്തേ വാതിൽ കടന്നാണ് വരുന്നതെങ്കിൽ

0: അവരെ മാന്നാനാർ ഭാര്യമാരാക്കി. അതല്ല, നടുവിലെ വാതിൽ തുറന്നാണ് വരുന്നതെങ്കിൽ അവരെ സഹോദരിമാരായും കണ്ടുവത്രേ. ഭാര്യയെ മാന്നാത്തി എന്നും സഹോദരിയെ മക്കച്ചിയാർ എന്നും വിളിച്ചു. പക്ഷേ അവസാനത്തെ മാന്നാനാറായിരുന്ന കുഞ്ഞിക്കേളപ്പന്റെ സ്വഭാവദൂഷ്യം നിമിത്തം 55-ാമത്തെ വയസ്സിൽ പോത്തിറച്ചിയിൽ നരിനാവ് ചേർത്ത് കൊന്നു എന്നാണ് കഥകൾ. ഈ കുഞ്ഞിക്കേളപ്പന്റെ മകൾ പാറുവിനെ വിവാഹം കഴിച്ച പൊന്നിയമ്പലത്ത് കുഞ്ഞിക്കണാരനാണ് തലശ്ശേരിയിൽ ആദ്യമായി ബേക്കറി ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു. അന്ന് ബേക്കറി എന്ന പദം ഉണ്ടായിരുന്നില്ല, അപ്പക്കൂടം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ചരിത്രം എന്തൊക്കെ പറഞ്ഞു തരുന്നു! എത്രയെത്ര കഥകൾ, എത്രയെത്ര അനുഭവങ്ങൾ! ചരിത്രം ഒരു തീവണ്ടിപ്പാത പോലെയാണ്, അവസാനമില്ല, ആരംഭവുമില്ല.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ചൊട്ടുമ ചട്ടുമ ചടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി രോഗേ.

തടുപിടി തെക്കൻ കാറ്റിൽ തട്ടി തട്ടി തടുപിടിനോന്ന് ചച്ചിരിക്കാൻ മരിക്കാ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: ചാത്തമൂട്ടാനത്ത് ചേരുമാറുണ്ടെങ്കിൽ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. വേമഞ്ചേരി ഇല്ലത്തായിരുന്നു ഈ ഒത്തുചേരൽ. ശ്രാദ്ധമണ്ഡപത്തിലെ ഏറ്റവും വൈശിഷ്ട്യമാർന്ന സമർപ്പണം എള്ളുണ്ടയായിരുന്നു. ഉപ്പുകൂറ്റനായിരുന്നു എള്ളുണ്ട സമർപ്പിച്ചിരുന്നത്. ലാഭം നോക്കാത്ത കച്ചവടക്കാരൻ. പാലക്കാട്ടുനിന്ന് ഉപ്പുമായി കച്ചവടത്തിന് പൊന്നാനിയിൽ വന്നിരുന്ന ഉപ്പുകൂറ്റൻ. പക്ഷെ പൊന്നാനിക്കാർക്ക് ഉപ്പിനവിടെ ഒരു പഞ്ഞവുമുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാവും ഉപ്പുകൂറ്റൻ പൊന്നാനിയിൽ ഉപ്പ് വിൽക്കാൻ വന്നത്? എന്തിനായിരിക്കും പൊന്നാനിയിൽ നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് പഞ്ഞിയുമായി പോയത്? എന്ത് ലാഭമാണ് ഈ കച്ചവടത്തിൽ നിന്ന് ഉപ്പ്

0: വീട്ടിന് കിട്ടിയിരുന്നത്. ലാഭമല്ല, തൻ്റെ കർമ്മം നന്നായി ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കുകയായിരുന്നു ഉപ്പുകൂറ്റൻ. ആദ്യം ക്രിസ്ത്യാനിയായും പിന്നെ മുസ്ലിമായും അതിനുശേഷം മനുഷ്യനായും ജീവിച്ച ഉപ്പുകൂറ്റൻ. ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അയാളുടേത്. ആരും അയാളെ സ്നേഹിച്ചില്ല. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് നടന്ന ഉപ്പുകൂറ്റന് കുട്ടികളായിരുന്നു കൂട്ടുകാർ. അവരോടൊപ്പം അയാൾ ചെപ്പും ബന്ധം കളിച്ചു നടന്നു. അവരെ സ്നേഹിച്ച ഉപ്പുകൂറ്റൻ അവരുടെ ചങ്ങാത്തം വിടാതിരിക്കാൻ അവർക്ക് സഞ്ചിയിൽ നിന്ന് എള്ളുണ്ടകൾ എടുത്തു കൊടുക്കുമായിരുന്നു. അതേ എള്ളുണ്ട തന്നെയാണ് അച്ഛൻ്റെ ശ്രാദ്ധത്തിനും അയാൾ സമർപ്പിച്ചിരുന്നത്. ചെപ്പും ബന്ധം ഉപ്പുകൂറ്റനാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ കൂട്ടുകിട്ടാൻ അവരെ ആകർഷിക്കുന്നതിനായി അയാളുണ്ടാക്കിയ ജാലവിദ്യയായിരുന്നു അത്രേ ചെപ്പും പന്തും. പാലക്കാട് പട്ടാമ്പിയിൽ പിന്നീട് വാഴക്കുന്നും ചെപ്പും പന്തും ജനകീയമാക്കി. അന്നും ഇന്നും ചെപ്പും പന്തും കളി പാലക്കാട് തന്നെയാണല്ലോ പ്രസിദ്ധം. ഉപ്പുവിറ്റ് പഞ്ഞി വാങ്ങിയതിൻ്റെ പിന്നിലെ തത്വശാസ്ത്രം എന്തായിരിക്കും? കർമ്മം കൊണ്ട് ജീവിത തത്വശാസ്ത്രങ്ങൾ മാലോകരെ പഠിപ്പിച്ചിരുന്നവരാണല്ലോ ഈ പന്തിരുകുലപുത്രന്മാർ. ദേവസ്ഥാനത്തേക്ക് ചത്ത പശുവിൻ്റെ അകിടറുത്തു കൊണ്ടുവന്ന പാക്കനാരുടെയും മന്ത് ഒരു കാലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിവെക്കാൻ ദേവിയോട് പറഞ്ഞ നാറാണത്ത് ഭ്രാന്തൻ്റെയും കഥകൾ ജീവിത തത്വശാസ്ത്രങ്ങൾ തന്നെയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതേ രക്തത്തിൽ പിറന്ന ഉപ്പുകൂറ്റൻ്റെ കർമ്മത്തിലുണ്ടാവുമല്ലോ തത്വശാസ്ത്രങ്ങളുടെ ചാന്ദ്രനിലാവ്. കഠിനാധ്വാനത്തിലൂടെയുള്ള വിയർപ്പിൻ്റെ ഉപ്പ് ജീവിതഭാരത്തെ പഞ്ഞി പോലെ ലഘുവാക്കാൻ സഹായിക്കുമെന്ന മഹാതത്വമായിരിക്കുമോ ഉപ്പുകൂറ്റൻ്റെ കർമ്മകാണ്ഡത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ആയിരിക്കണം, അങ്ങനെയായിരിക്കണം അതൊക്കെ വായിച്ചെടുക്കേണ്ടത്.
1: കേരളത്തിൻ്റെ ഇതിഹാസം പന്തീരുകുലം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസഗീതം, ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങൾ.

ഞാൻ സുഷമ. വളരെ കാലം നിങ്ങൾക്കിടയിൽ ഞാൻ ശബ്ദമായി ജീവിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ശബ്ദം ദൈനംദിനം കേൾക്കുന്നില്ല. മറ്റത് ആകാശവാണിയിലൂടെ എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ സമയം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഇന്ന് എനിക്ക് ഈ റേഡിയോ ഇങ്ങനൊരവസരം തന്നു, കരുണാസായി. ആ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ചുമ്മാ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അടികൂടാതെ ദൈവത്തിനെ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ഇച്ഛ മനസ്സിലാക്കാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മളെല്ലാവരും തന്നെ അവനവൻ്റെ വിശ്വാസം മറ്റൊരാളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് ഉത്സുകരായിട്ടല്ലേ ഈ ജാതിയും മതവും പറഞ്ഞ് അടികൂടുന്നത്? ഒരിക്കലും അതിൻ്റെ ആവശ്യമേയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ ഗാനം എനിക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടതാണ്. കാരണം മറ്റൊന്നുകൂടിയുണ്ട്, എൻ്റെ രാജ്യം അതെനിക്ക് പ്രിയങ്കരമാണ്. കാരണം അനേക മതങ്ങൾ, അനേക ആശയങ്ങൾ, വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലം, അതുപോലെ തന്നെ ദ്രാവിഡർ, മംഗോളിയൻ വംശജർ എന്ന് വേണ്ട ഏത് കാര്യമാണ് നമ്മൾ ഇന്ത്യക്കാരെല്ലാം ഒരേപോലെയാണെന്ന് പറയാൻ പറ്റുന്നത്? എന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട്, നമ്മുടെ ആ ഒരുമയ്ക്ക് പിന്നിൽ. പക്ഷേ ഒരു ജാതി, ഒരു മതം പറഞ്ഞത് തല്ലിക്കെടുത്തരുത് എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമായി. എല്ലാവരുടെയും ജാതിയും എല്ലാവരുടെയും മതങ്ങളും നമുക്ക് ആഘോഷിക്കാം. ഞാൻ എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുന്ന ഒരാളാണ്. എല്ലാ, അത് ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈദ് ആണെങ്കിലും എല്ലാം ആഘോഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗാനവും എനിക്ക് പ്രിയപ്പെട്ടതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ശ്രുതി സ്മൃതികളിൽ ഇന്ന് ആദ്യം നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ സംഗീതം പകർന്ന പാട്ടാണ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: മരച്ചുപോയി ഒരു മാത്ര.
1: നിഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാറം ദേവരാജനും ഒരുക്കി കെ ജെ യേശുദാസ് പാടിയ ഗാനം നമുക്ക് കേൾക്കാം.

മിടുമിടുക്കി ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ തോലികയ്ക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, യേശുദാസും ജാനകിയും പാടിയ പാട്ട് ഇതാ.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. മാനസത്തിൽ ഇന്ന് ഓൾഫാക്ടറി റെഫറൻസ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. ഓൾഫാക്ടറി റെഫറൻസ് ഡിസോർഡർ അഥവാ ORD എന്നത് ഒരാൾ തന്നിൽ നിന്ന് മോശം ഗന്ധം പുറപ്പെടുന്നുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നും അമിതമായി ഭയപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ്. തന്റെ ശരീരത്തിൽ നിന്നോ ശ്വാസത്തിൽ നിന്നോ വിയർപ്പ്, മലം അല്ലെങ്കിൽ ചീഞ്ഞ വസ്തുക്കൾ എന്നിവയുടേതിന് സമാനമായ ദുർഗന്ധം വരുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസമാണ് ഈ രോഗത്തിന്റെ പ്രധാന പ്രത്യേകത. മറ്റുള്ളവർക്ക് ഈ ഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിലും രോഗി അത് വിശ്വസിക്കാൻ തയ്യാറാകില്ല. ദുർഗന്ധം ഒഴിവാക്കാനായി ദിവസം പലതവണ കുളിക്കുക, വസ്ത്രം മാറിക്കൊണ്ടിരിക്കുക, അമിതമായി പെർഫ്യൂമുകളോ ഡിയോഡ്രന്റുകളോ ഉപയോഗിക്കുക, ആരെങ്കിലും മൂക്ക് തിരുമുകയോ ജനൽ തുറക്കുകയോ അടുത്തൊരാൾ മറ്റൊരാളോട് രഹസ്യം പറയുകയോ ചെയ്താൽ അത് തന്റെ ശരീരത്തിലെ ദുർഗന്ധം കാരണമാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ആവർത്തിച്ച് മണത്തു നോക്കുകയോ ഗന്ധമുണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുക. ആളുകൾ തന്നെ കളിയാക്കുമെന്ന പേടി, അത് കാരണം പൊതുസ്ഥലങ്ങളിൽ പോകുന്നതും ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നതും ഇവർ ഒഴിവാക്കുന്നു. ഇത് പലപ്പോഴും കടുത്ത വിഷാദത്തിലേക്കും ഒറ്റപ്പെടലിലേക്കും നയിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ICD-11 പ്രകാരം ഇത് ഒബ്സസീവ് കമ്പൽസീവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗിക്ക് അനുഭവപ്പെടുന്ന ഗന്ധം പലപ്പോഴും അവരുടെ ഭാവന മാത്രമായിരിക്കും. എന്നാൽ ചിലരിൽ നേരിയ ഗന്ധം ഉണ്ടായേക്കാമെങ്കിലും അതിനെ അതീവ ഗുരുതരമായ ഒന്നായി അവർ കാണുന്നു. വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ അമിതമായ പ്രതികരണം ഇതിന് കാരണമായേക്കാം. ഓൾഫാക്ടറി റെഫറൻസ് ഡിസോർഡറിന്റെ ന്യൂറോളജിക്കൽ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് തലച്ചോറിലെ വികാരങ്ങളെയും ഗന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലെ അസ്വാഭാവികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പ്രധാനമായും ഉത്കണ്ഠയും ഭയവും നിയന്ത്രിക്കുന്ന അമിഗ്ഡല, ഗന്ധങ്ങൾ തിരിച്ചറിയുന്ന ഓൾഫാക്ടറി കോർട്ടെക്സ് എന്നിവ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകൾ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു. സാധാരണഗതിയിൽ നിസ്സാരമായ ഗന്ധങ്ങളെപ്പോലും തലച്ചോറിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് തെറ്റായി വിശകലനം ചെയ്യുകയും അത് തന്നിൽ നിന്നുള്ള ദുർഗന്ധമാണെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ തലച്ചോറിലെ രാസ സന്ദേശവാഹകനായ സെറോട്ടോണിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇത്തരം ഒബ്സസീവ് ചിന്തകളെയും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വൃത്തിക്ക് അമിത പ്രാധാന്യം നൽകുന്ന സാഹചര്യങ്ങളിൽ വളരുന്ന വ്യക്തികളിൽ ഇത്തരം ആശങ്കകൾ കൂടുതലായി കണ്ടുവരുന്നു. മറ്റ് ഒബ്സസീവ് ഡിസോർഡറുകളെ പോലെ തന്നെ ORDക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ദുർഗന്ധത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ മാറ്റാനും ആവർത്തിച്ചുള്ള പരിശോധനകൾ ഒഴിവാക്കാനും കൊഗ്നി

ബിഹേവിയറൽ തെറാപ്പി സഹായിക്കുന്നു. ഉത്കണ്ഠ കുറയ്ക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ ഇടപെടാൻ സോഷ്യൽ സ്കിൽസ് ട്രെയിനിംഗ് രോഗിയെ പ്രാപ്തമാക്കുന്നു.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ സവിശേഷമായ വികാസം, പ്രത്യേകിച്ച് നിയോ ഫെമിസ്ഫിയറിലെ മാറ്റങ്ങൾ, പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനുമുള്ള സവിശേഷമായ കഴിവ് നമുക്ക് നൽകി. എന്നാൽ ഈ വികാസം ഒരേ സമയം അതിജീവനത്തിനുള്ള കരുത്തും അതോടൊപ്പം അസ്തിത്വപരമായ ഭയവും മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പകുതിയോളം ഭാഗം കൈയടക്കിയിരിക്കുന്നത് ഫ്രണ്ടൽ ലോബുകളാണ്. പരിണാമ പ്രക്രിയയിൽ ഇവയ്ക്കുണ്ടായ വലിപ്പക്കൂടുതൽ രണ്ട് പ്രധാന കഴിവുകൾ നമുക്ക് നൽകി. ഒന്ന്, ഇൻഹിബിഷൻ, പെട്ടെന്ന് ഉണ്ടാകുന്ന വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. ഒരു സാമൂഹിക ജീവിയായി നിലനിൽക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. നീ കൊല്ലരുത് എന്നൊക്കെയുള്ള കൽപ്പനകൾ ഈ മസ്തിഷ്കധർമ്മത്തിന്റെ സാമൂഹിക പരിഭാഷകളാണ്. രണ്ട്, ആന്റിസിപ്പേഷൻ, ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവ്. കൃഷി പ്ലാൻ ചെയ്യാനും ജീവിതം കെട്ടിപ്പടുക്കാനും ഇത് സഹായിക്കുന്നുണ്ടെങ്കിലും സ്വന്തം മരണത്തെക്കുറിച്ച് ബോധവാനാകുന്നു എന്നത് ഇതിന്റെ മറ്റൊരു വശമാണ്. താൻ എന്ന വ്യക്തി ഇല്ലാതാകും എന്ന തിരിച്ചറിവ്, അതായത് ടെറർ ഓഫ് പേഴ്സണൽ എക്സ്റ്റിൻഷൻ, മനുഷ്യനിൽ കടുത്ത ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. ഇതിനെ ബാലൻസ് ചെയ്യാൻ മസ്തിഷ്കം കണ്ടെത്തിയ ഒരു അതിജീവന തന്ത്രമാണ് ദൈവികാനുഭവം. മസ്തിഷ്കത്തിലെ ടെമ്പറൽ ലോബ് ആണ് ഈ അനുഭവങ്ങളുടെ കേന്ദ്രം. ടെമ്പറൽ ലോബിലെ പ്രവർത്തനങ്ങൾ വ്യക്തിക്ക് ഒരു കോസ്മിക് സെറിനിറ്റി അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ലയിച്ചു ചേരുന്ന അവസ്ഥ പ്രദാനം ചെയ്യുന്നു. ഇത് മരണഭയത്തെ ലഘൂകരിക്കുന്നു. ടെമ്പറൽ ലോബിലെ ഹിപ്പോകാമ്പസ്, അമിഗ്ഡല എന്നീ ഭാഗങ്ങൾ വൈദ്യുത വ്യതിയാനങ്ങൾക്ക്, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റബിലിറ്റിക്ക് അതീവ സാധ്യത ഉള്ളവയാണ്. ടെമ്പറൽ ലോബിയിലുണ്ടാകുന്ന ചെറിയ വൈദ്യുത പ്രവാഹങ്ങൾ തീവ്രമായ മതപരിവർത്തനങ്ങൾക്കും ദർശനങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇത്തരം അനുഭവങ്ങളെ ടെമ്പറൽ ലോബ് ട്രാൻസിയന്റ് എന്നാണ് അനുഭവപ്പെടുന്നത്. ഈ അവസ്ഥയിലുള്ളവർ അശരീരികൾ കേൾക്കുകയോ ദൈവിക ദർശനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചരിത്രത്തിലെ പല മതനേതാക്കളുടെയും വിവരണങ്ങളിൽ ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാണ്. ന്യൂറോ സയൻസിലെ ആധുനിക പഠനങ്ങൾ പ്രകാരം ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കും ദൈവം എന്ന പ്രതിഭാസവുമായി ചേർന്ന് നിൽക്കുന്നു. നമ്മൾ പുറം ലോകവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ സജീവമാകുന്ന ഭാഗമാണ് DMN. ഇത് സ്വയം എന്ന ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീവ്രമായ ധ്യാനത്തിലോ അല്ലെങ്കിൽ ചില ന്യൂറോളജിക്കൽ വ്യതിയാനങ്ങളിലോ DMN പ്രവർത്തനം കുറയുമ്പോൾ ഞാൻ എന്ന വ്യക്തിബോധം അപ്രത്യക്ഷമാവുകയും പ്രപഞ്ചവുമായി ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ടെമ്പറൽ ലോബിലെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിർവാണ അല്ലെങ്കിൽ ദൈവിക സാമീപ്യം എന്ന അനുഭവം സൃഷ്ടിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സ്വത്വബോധം അഥവാ ഞാൻ എന്ന തോന്നൽ. ഈ തോന്നലിന്റെ കേന്ദ്രമായി ശാസ്ത്രജ്ഞർ കരുതുന്നത് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെയാണ്. നാം പ്രത്യേകമായ ഒരു ജോലിയിലും ഏർപ്പെടാതെ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങളുടെ കൂട്ടമാണ് ഇത്. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഭാവികാലത്തെക്കുറിച്ചുള്ള ആസൂത്രണങ്ങൾ, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവ ഏകോപിപ്പിക്കുന്നത് DMN ആണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹന്തയെ നിർമ്മിച്ച് എടുക്കുന്ന ഒരു മെക്കാനിസമാണ് ഇത്. ഇതിൽ പ്രധാനമായും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, പോസ്റ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. തീവ്രമായ ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ വ്യക്തി തന്റെ ചിന്തകളെ ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ സമയത്ത് സ്വയം ചിന്തകളിൽ വ്യാപൃതമാകുന്ന DMN പ്രവർത്തനം ഗണ്യമായി കുറയുന്നു. തൽഫലമായി ഞാൻ എന്ന വ്യക്തിബോധം അയയുകയും തന്റെ ചുറ്റുമുള്ള പ്രപഞ്ചവുമായി താൻ ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഈഗോ ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. തലച്ചോറിന്റെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ടെമ്പറൽ ലോബ് ആത്മീയ അനുഭവങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ധ്യാനവേളയിൽ DMN ശാന്തമാകുമ്പോൾ ടെമ്പറൽ ലോബിലെ ചില പ്രത്യേക ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടുന്നത് വഴി സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിധികൾ ലംഘിക്കപ്പെടുന്നതായി അനുഭവപ്പെടാം. പലരും ഇതിനെ നിർവാണ എന്നോ ദൈവിക സാമീപ്യം എന്നോ വിശേഷിപ്പിക്കുന്നത് ഈ ന്യൂറോളജിക്കൽ വ്യതിയാനം മൂലമാണ്. കടുത്ത വിഷാദരോഗം, ഉത്കണ്ഠ എന്നിവയുള്ളവരിൽ DMN അമിതമായി പ്രവർത്തിക്കാറുണ്ട്. ധ്യാനത്തിലൂടെ DMNനെ ശാന്തമാക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകുന്നു. നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂറോണുകളുടെ ഒരു നൃത്തമാണ്. ഞാനില്ലാതാകുമ്പോൾ പ്രപഞ്ചം തെളിയുന്നു എന്ന ദാർശനിക സത്യത്തിന് ന്യൂറോസയൻസ് നൽകുന്ന മറുപടിയാണ് DMNന്റെ നിശബ്ദത. ദൈവികാനുഭവം എന്നത് മസ്തിഷ്കത്തിന്റെ ഘടനയിൽ തന്നെ ലയിച്ചു ചേർന്ന ഒരു ജൈവിക സാധ്യതയാണ്, അതായത് ബയോളജിക്കൽ പൊട്ടൻഷ്യൽ ആണ്. ആചാരങ്ങൾ, പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചില ശാരീരിക അവസ്ഥകൾ എന്നിവയിലൂടെ ഈ ഭാഗങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യൻ അതിഭൌതികമായ അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ഇത് കേവലം ഭാവനയല്ല, മറിച്ച് പരിണാമപരമായി മനുഷ്യൻ നേടിയെടുത്ത ഒരു പ്രതിരോധ തന്ത്രമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? വിദ്യാർത്ഥികൾ തൊട്ട് മുതിർന്ന വ്യക്തികൾ വരെ വളരെ ആശങ്കയോടെ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. പല ആളുകൾക്കും സ്വന്തം ദേഷ്യം മൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കളുമായുള്ള വഴക്കുകൾ, അധ്യാപകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായുമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ദേഷ്യ സ്വഭാവം വരുത്തിവെക്കുന്ന വിനകളാണ്. എങ്ങനെയാണ് ഈ ദേഷ്യത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക? അഥവാ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഒന്ന് ചിന്തിക്കാം. സാധാരണ ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഉപയോഗപ്രദമായ ദേഷ്യവും രണ്ടാമത്തേത് ഉപയോഗശൂന്യമായ ദേഷ്യവും. ഇത് കേൾക്കുന്ന പല ആളുകൾക്കും തോന്നാം ദേഷ്യം കൊണ്ട് എന്ത് ഉപയോഗമെന്ന്. ചില സമയങ്ങളിൽ ദേഷ്യം കൊണ്ട് ഉപയോഗമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാം നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ വളരെ നിർമ്മമതയോടുകൂടി നിശബ്ദമായി നിന്നിട്ട് കാര്യമില്ല. അവിടെ ദേഷ്യപ്പെടണം, ശബ്ദം ഉയർത്തണം, അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് തിരിച്ചു വാങ്ങാൻ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ ശബ്ദമുയർത്തിയാൽ മാത്രമേ മറ്റുള്ള കാഴ്ചക്കാരെങ്കിലും ചേർന്ന് ആ വ്യക്തിയെ തടഞ്ഞു നിർത്തി ആ ബാഗ് തിരിച്ചു വാങ്ങി നമുക്ക് തരാൻ സാധ്യതയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യം ഉപയോഗപ്രദം തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ നാം ദേഷ്യം പ്രകടിപ്പിക്കുന്ന 90% സന്ദർഭങ്ങളിലും ദേഷ്യം ഉപയോഗശൂന്യമാണെന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന്, നാം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോടൊപ്പം ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ പുറകിൽ വന്ന് വളരെ നിശബ്ദമായി, മറ്റാരും കേൾക്കാതെ, നാം മാത്രം കേൾക്കുന്ന രീതിയിൽ ചെവിയിൽ നമ്മളെ പരിഹസിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നു, ഒരു വാചകം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇരട്ട പേര് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായി അത് കേൾക്കുന്ന നമുക്ക് ദേഷ്യം വരും. നാം പൊട്ടിത്തെറിക്കും ആ വ്യക്തിയെ നോക്കി. അപ്പോൾ കാഴ്ചക്കാരായ മറ്റുള്ളവർ എന്താ കാണുന്നത്? ഒരു കാരണവുമില്ലാതെ നമ്മൾ ഒരു വ്യക്തിയുടെ നേരെ ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു, അയാളെ അസഭ്യം പറയുന്നു. അപ്പൊ കാഴ്ചക്കാരുടെ മുൻപിൽ നമ്മുടെ ദേഷ്യപ്രകടനം മൂലം നമുക്ക് നഷ്ടം വരുന്നൊരു സാഹചര്യമാണ്. ഇതാണ് ഉപയോഗശൂന്യമായ ദേഷ്യം. ദേഷ്യം മറികടക്കാൻ നാം ചെയ്യേണ്ട ആദ്യത്തെ നടപടി, നമ്മുടെ ദേഷ്യം വരുന്ന സാധാരണ സാഹചര്യങ്ങൾ തിരിച്ചറിയുക. അതിലെ ഉപയോഗപ്രദമായ ദേഷ്യം എന്തൊക്കെയാണ്, ഉപയോഗശൂന്യമായ ദേഷ്യം എന്തൊക്കെയാണ് എന്ന് വിവേചിച്ചറിയുക എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ഡയറി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ആങ്കർ ഡയറി അല്ലെങ്കിൽ ദേഷ്യ ഡയറി എന്ന് നമുക്കിതിന് പേരുമിടാം. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്നത്തെ ദിവസം ചെറിയ തോതിലെങ്കിലും നമുക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ നമ്മൾ വിശദമായി ആ ഡയറിയിൽ എഴുതണം. ഒരു ദിവസം 5 പ്രാവശ്യം ദേഷ്യം വന്നുവെങ്കിൽ 1, 2, 3, 4, 5 എന്ന നമ്പർ ഇട്ട് തന്നെ ആ സന്ദർഭങ്ങൾ വിവരിക്കുക. എനിക്കിന്ന് രാവിലെ 8 മണിക്ക് അച്ഛൻ്റെ അടുത്ത് ദേഷ്യം വന്നു. ഇങ്ങനെ ഒറ്റ വരിയിൽ എഴുതിയിട്ട് കാര്യമില്ല. ദേഷ്യത്തിന് കാരണമായ സന്ദർഭം എന്തായിരുന്നു, ആരോടാണ് നാം ദേഷ്യപ്പെട്ടത്, അയാൾ പറഞ്ഞ എന്ത് കാര്യമാണ് നമ്മൾക്ക് ദേഷ്യമുണ്ടാക്കിയത്, ദേഷ്യം വന്നപ്പോൾ നാം ചിന്തിച്ചതെന്തൊക്കെ, നാം പറഞ്ഞതെന്തൊക്കെ, പ്രവർത്തിച്ചതെന്തൊക്കെ, ഇതൊക്കെ വിശദമായി എഴുതാം. നാം പറഞ്ഞ വാചകങ്ങളൊക്കെ അക്ഷരം പ്രതി കൃത്യമായി തന്നെ നമുക്ക് എഴുതി വെക്കാം, അസഭ്യ പദങ്ങൾ ഉൾപ്പെടെ. ഈ രീതിയിൽ വേണം നമ്മൾ ആ വസ്തുതയെ, ആ സംഭവത്തെ വിവരിക്കാൻ. ഒരു സംഭവം വിവരിച്ച ശേഷം 2 വരി ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ സംഭവം എഴുതാം. ഇങ്ങനെ ഒരു ദിവസം ദേഷ്യമുണ്ടാക്കിയത് മൊത്തം നാം എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം ആദ്യം മുതൽ വീണ്ടും ഈ ഓരോ സംഭവത്തെയും ഒന്നുകൂടെ വായിക്കുന്നു, ഒന്നുകൂടെ വിലയിരുത്തുന്നു. ഒന്നാമത്തെ ദേഷ്യത്തിന് കാരണമായ സംഭവം നാം വായിച്ചു നോക്കിയിട്ട് അവിടെയുള്ള ദേഷ്യപ്രകടനം ഉപയോഗപ്രദമായിരുന്നോ ഉപയോഗശൂന്യമായിരുന്നോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ആ ദേഷ്യപ്രകടനം ഉപയോഗപ്രദമായിരുന്നു എങ്കിൽ, ആ ദേഷ്യപ്രകടനം മൂലം നമുക്ക് എന്തെങ്കിലും കൃത്യമായ നേട്ടമുണ്ടായിട്ടുണ്ട് എങ്കിൽ, ആ 2 വരിയിലെ ആദ്യത്തെ വരിയിൽ നമുക്ക് യൂസ്ഫുൾ അഥവാ ഉപയോഗപ്രദം എന്നെഴുതാം. നാളെ സമാനമായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നാൽ അവിടെ ദേഷ്യപ്പെടുക തന്നെ ചെയ്യാം, കുഴപ്പമില്ലെന്നാണ് അർത്ഥം. എന്നാൽ ഞാൻ സൂചിപ്പിച്ച പോലെ 90% സന്ദർഭങ്ങളിലും ദേഷ്യം ഉപയോഗശൂന്യമായിരിക്കും. നാം വായിച്ചു നോക്കിയിട്ട് അവിടെ ദേഷ്യം അനുചിതമായിരുന്നു, ഉപയോഗശൂന്യമായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തൊട്ട് താഴെയുള്ള ആദ്യത്തെ ശൂന്യമായ വരിയിൽ ഉപയോഗശൂന്യം അഥവാ യൂസ്ലെസ് എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ഉപയോഗശൂന്യമെന്നാണ് നാം എഴുതുന്നതെങ്കിൽ നാം ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ദേഷ്യത്തിന് പകരം നാം ഏത് രീതിയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ആ സാഹചര്യം കുറച്ചുകൂടെ ഭംഗിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ ദേഷ്യപ്രകടനത്തിന് പകരം ഏറ്റവും മികച്ച മറ്റ് പ്രവൃത്തി എന്തായിരുന്നു? ഇതാണ് നമ്മൾ അടുത്ത വരിയിൽ എഴുതേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചുമന്ന മഷി ഉപയോഗിച്ച് തന്നെ ആ രണ്ടാമത്തെ വരിയിൽ ദേഷ്യത്തിന് പകരം ചെയ്യേണ്ട പ്രവൃത്തി എഴുതാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ പുറകിൽ നിന്നൊരാൾ നമ്മളെ കളിയാക്കുന്നു, ഇരട്ട പേര് വിളിക്കുന്നു. അയാൾ അങ്ങനെ ചെയ്യുന്നത് നാം പൊട്ടിത്തെറിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നാം അയാളെ നോക്കി ദേഷ്യപ്പെട്ടാൽ അയാളുടെ ഉദ്ദേശമാണ് സഫലമാവുന്നത്, നമ്മുടെ ഉദ്ദേശമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മളെ കളിയാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ മറുപടി അയാളെ പൂർണ്ണമായി അവഗണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നിലവിലില്ല എന്നുള്ള മട്ടിൽ പെരുമാറുക എന്നുള്ളതാണ്. നമുക്ക് അയാളുടെ മുഖത്തെ നോക്കാതെ അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പെരുമാറാം. നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാം. ഈ കളിയാക്കിയ ആള് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അയാളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് തമാശ പറഞ്ഞ് നാം പൊട്ടിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കാണുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച ആള് അയ്യടാന്നായി പോവും. ഞാൻ ഇത്രയും പാടുപെട്ട് ഒന്ന് ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ദേഷ്യം വരുന്നില്ലെന്ന് മാത്രമല്ല, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കാണുന്നതോടുകൂടി നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിക്കും എന്നേക്കുമായിട്ട്. അപ്പൊ ഈ ബെസ്റ്റ് ആൾട്ടർനേറ്റ് ഓപ്ഷൻ, ദേഷ്യത്തിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ മറ്റു പ്രവൃത്തി, അത് ചുമന്ന മഷി വെച്ച് തന്നെ രണ്ടാമത്തെ വരിയിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ ചുമന്ന മഷി വെച്ച് എഴുതുന്നത് നാളെ ഈ ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നും അറിയാനും ആ സന്ദർഭങ്ങൾ ഇനി ജീവിതത്തിൽ ആവർത്തിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് മനസ്സിൽ പതിയാനും വേണ്ടിയിട്ടാണ് ഈ ചുമന്ന മഷിയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ എഴുതി വെക്കുന്നത്. ഇങ്ങനെ ഒരു 3 മാസക്കാലം ദേഷ്യ ഡയറി നമ്മൾ എന്നും എഴുതിയാൽ സ്ഥിരം നമുക്ക് ദേഷ്യത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങളെല്ലാം ഏകദേശം കവേർഡായി പോയിക്കോളും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇനി നാളെ സമാനമായ സന്ദർഭങ്ങൾ ആവർത്തിച്ചു വന്നാൽ ദേഷ്യപ്പെടുന്നതിന് പകരം ഈ മറിച്ച് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്താൽ മതി. ഒരു 3 മാസമെങ്കിലും ഈ ഡയറി കൃത്യമായി എഴുതിയാൽ നമ്മൾ മാനസികമായി ദേഷ്യം വരുന്ന സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ ദേഷ്യ പ്രകടനത്തിന്റെ തോത് കുറഞ്ഞു വരും. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഡയറി എഴുതാം ശരി, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വന്നാൽ ചെയ്യേണ്ട ചില പ്രഥമ ശുശ്രൂഷ നടപടികൾ കൂടെ നമുക്ക് പറയാം. ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 6 കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ടത്. 1, ഡിസ്റ്റൻസ്. ദേഷ്യത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളായ നെഞ്ചിടിപ്പ് കൂടുന്നു, വയറ്റിൽ നിന്ന് എരിച്ചിൽ വരുന്നു, തല പെരുക്കുന്നു, പേശികൾ വലിഞ്ഞു മുറുകുന്നു, ഇത്തരം ലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്ന ഉടനെ തന്നെ അവിടെ നിന്നങ്ങ് മാറുക, നടക്കുക, അവിടെ നിന്നങ്ങ് മാറിപ്പോവുക. ഇങ്ങനെ മാറിപ്പോകുമ്പോൾ പോലും മനസ്സിൽ ദേഷ്യത്തിന് കാരണമായ സന്ദർഭം നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് 2-ാമത്തെ ഡി, ഡിസ്ട്രാക്ട്. നമ്മുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും ഒരു സംഗതിയിലേക്ക് മാറ്റണം. ശ്രദ്ധ മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന, അനായാസം ചെയ്യാവുന്ന ഒരു കാര്യം 100 മുതൽ 1 വരെ മനസ്സിൽ എണ്ണുക എന്നുള്ളതാണ്. ഇങ്ങനെ എണ്ണുമ്പോൾ, നമ്മൾ 1 മുതൽ 100 വരെ എണ്ണിക്കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എണ്ണാൻ പറ്റും. 100 തൊട്ട് തിരിച്ച് എണ്ണുമ്പോൾ കുറച്ച് ശ്രദ്ധ അവിടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ദേഷ്യത്തിന് കാരണമായ ആ വസ്തുതയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. 3-ാമത്തെ ഡി, ഡ്രിങ്ക് വാട്ടർ എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഇരുന്ന് 2 ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. 4-ാമത്തെ ഡി, ഡീപ്പ് ബ്രീത്തിങ്, ദീർഘശ്വസനം. കസേരയിലിരുന്ന് ശ്വാസം മൂക്കിലൂടെ ദീർഘമായി അകത്തേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: October 9, 2013. അമിതമായ സ്നേഹം ഒരു രോഗമായി മാറിയാലോ? പങ്കാളി അനാവശ്യമായി സംശയിക്കുകയും ആ സംശയം ഒരു ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. ലോകപ്രശസ്ത നാടകകൃത്ത് ഷേക്സ്പിയറിന്റെ ഒഥല്ലോ. ഒഥല്ലോയ്ക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു ഡെസ്ഡിമണോട്. ആ ഭ്രാന്തമായ സ്നേഹം പക്ഷേ ഭ്രാന്തമായ സംശയമായി മാറി. ഒഥല്ലോ ഡെസ്ഡിമനെ സംശയം മൂത്ത് കൊന്നു. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി മനഃശാസ്ത്രത്തിലേക്ക് കടം കൊണ്ട ഒരു പദമാണ് ഒഥല്ലോ സിൻഡ്രോം. ഇപ്പോൾ ക്ലിനിക്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒഥല്ലോയല്ല, മാധവനാണ്. മാധവൻ 50-കാരനായ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യ സുനിത വീട്ടുജോലികളും മക്കളുടെ കാര്യങ്ങളുമായി കഴിയുന്ന ഒരു സാധാരണ സ്ത്രീ. ഒരു 4 നാളായി എൻ്റെ ഉള്ളിൽ തീയാണ് എന്ന സിനിമാ പാട്ടുപോലെ മാധവന്റെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു തീ ആളി കത്തുകയായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ട് എന്ന ഉറച്ച വിശ്വാസം. തുടക്കത്തിൽ ഇത് ചെറിയ വഴക്കുകളിലായിരുന്നു അവസാനിച്ചിരുന്നത്. എന്നാൽ പതുക്കെ മാധവൻ സുനിതയുടെ ഫോൺ രഹസ്യമായി പരിശോധിക്കാൻ തുടങ്ങി. അവരാരോട് സംസാരിക്കുന്നു, എന്തിനു ചിരിക്കുന്നു എന്നതിലായി മാധവന്റെ ശ്രദ്ധ. സുനിത മുറ്റമടിക്കാൻ ഇറങ്ങിയാൽ പോലും ആരെ കാണാനാണ് പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ച് മാധവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഒരു സ്ത്രീക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാനാവുക? സുനിത എന്നോട് ചോദിച്ചു. ഒരു ദിവസം സുനിതയുടെ സാരിയിൽ കണ്ട ഒരു ചെറിയ നൂൽ കഷ്ണം പോലും മറ്റൊരു പുരുഷന്റെ സാമീപ്യത്തിന്റെ തെളിവായി മാധവൻ വ്യാഖ്യാനിച്ചു. വീട്ടിലെ ജനലുകളും വാതിലുകളും അടച്ചിടാൻ അയാൾ നിർബന്ധിച്ചു. പല ജനലുകളും അയാൾ തന്നെ ചുറ്റിക കൊണ്ട് ആണി അടിച്ചുറപ്പിച്ചു. സുനിത എത്ര സത്യം പറഞ്ഞിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും മാധവന്റെ ഉള്ളിലെ ആ സംശയരോഗം മാറിയില്ല. ചില വിത്തുകൾ അങ്ങനെയാണ്, അത് വീണാൽ സമയത്തെടുത്തു മാറ്റിയില്ലെങ്കിൽ അത് വേരുപിടിക്കും. അത് തണ്ടുകളാകും, ഇലകളാകും, വളരും. പിന്നെ വേരോടെ പിഴുതെറിയാൻ വലിയ പാടാവും. ഒടുവിൽ ആ കുടുംബം തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് അവർ എന്റെ ക്ലിനിക്കിലെത്തുന്നത്. ഇത് ഒരുതരം ഡെലൂഷണൽ ഡിസോർഡർ ആണ്. യാതൊരു തെളിവുമില്ലാതെ തന്റെ പങ്കാളി ചതിക്കുന്നു എന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥ. ഇതിനെ മോർബിഡ് ജലസി എന്നും വിളിക്കാറുണ്ട്. പങ്കാളിയുടെ ഓരോ നീക്കത്തെയും സംശയത്തോടെ നോക്കുക, നിരന്തരം ചോദ്യം ചെയ്യുകയും തെളിവുകൾക്കായി തിരയുകയും ചെയ്യുക, പങ്കാളിയെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ നിന്ന് വിലക്കുക, പങ്കാളിയുടെ വസ്ത്രം, ഫോൺ, ബാഗ് എന്നിവ നിരന്തരമായി പരിശോധിക്കുക എന്നതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മാധവന്റെ കേസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുറഞ്ഞ ആത്മവിശ്വാസം, അതായിരുന്നു ശരിക്കും അദ്ദേഹത്തിന്റെ പ്രശ്നം. ആത്മവിശ്വാസമേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. മുൻകാലങ്ങളിൽ കണ്ട ചില കുടുംബ പ്രശ്നങ്ങൾ അതുമുണ്ടായിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊക്കെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നത് എന്ന് പറയാം. ചിലപ്പോൾ മസ്തിഷ്കത്തിലെ രാസവ്യതിയാനങ്ങളോ അമിതമായ മദ്യപാനമോ ഒക്കെ ഇതിലേക്ക് നയിക്കാം. മാധവൻ റിട്ടയർഡായിരുന്നു, അതും പട്ടാളത്തിൽ നിന്ന്. ഒരുവിധ മദ്യപാനവും ഉണ്ടായിരുന്നു. ഈ സംശയരോഗം ഒരു സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു മാനസികാവസ്ഥയാണ്. കൃത്യമായ മരുന്നുകളിലൂടെയും കൗൺസിലിംഗിലൂടെയും മാധവനെ പോലെയുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസമാണ് പ്രധാനം. എന്നാൽ ആ വിശ്വാസം സംശയത്തിന് വഴിമാറുമ്പോൾ അവിടെ സ്നേഹത്തിന് പകരം ഭയം മാത്രമാകും അവശേഷിക്കുക. അമിത സ്നേഹം ആപത്ശങ്കയ്ക്കിട വരുത്തും എന്ന് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നത് വെറുതെയല്ല. അമിത സ്നേഹം എന്ന് പറയാവുന്ന പൊസസീവ്നെസ്, അതാണ് അമിത സംശയത്തിന് പലപ്പോഴും ഇട വരുത്തുന്നത്. ജോലിക്ക് പോലും പോകാതെ പങ്കാളിയോട് ഒട്ടി നിൽക്കുന്ന അവസ്ഥ, താൻ സംശയിക്കുന്ന ആളുകളോട് പങ്കാളി ഇടപെടാനുള്ള എല്ലാ പഴുതുകളും ബോധപൂർവം ഇവർ അടച്ചുകളയും. പങ്കാളിയുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ തനിക്ക് പങ്കാളിയെക്കുറിച്ച് അങ്ങനെ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഇവർ തീർത്തു പറയും. സംശയത്തിന്റെ കരട് തലയിൽ കയറിയാൽ അത് ആഫ്രിക്കൻ പായൽ പോലെയാണ്, കാർന്ന് തിന്നുകളയും. കുടുംബജീവിതം താറുമാറാവും. സുനിത ചോദിച്ചത് ശരിയല്ലേ, സർ ഞാനപ്പോ പ്രതിയല്ലേ? അത് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും ഞാനൊരു പ്രതിയല്ലേ? ശരിയാണ്, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ പാപമാണ് സുനിത, എനിക്ക് കഷ്ടം തോന്നി. സംശയിക്കുന്ന ആൾ ചോദിക്കുന്നത് തനിക്ക് വേണ്ടി പങ്കാളി ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നായിരിക്കും. എന്റെ അടുത്ത് വന്ന മറ്റൊരു കേസ് കൂടി പറയാതെ വയ്യ. സ്വന്തം വീട്ടിലെ തന്നെ ഒരാളുമായി തന്റെ ഭർത്താവിന് അടുപ്പമുണ്ട് എന്നായിരുന്നു സംശയം. അയാളുടെ സഹോദരന്റെ ഭാര്യയാണ്. അവർ ആ വീട്ടിലുള്ളപ്പോൾ അയാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഭാര്യയുടെ പക്ഷം. എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ താൻ എങ്ങനെയാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്നു. അങ്ങനെ മാറി നിൽക്കുന്നുവെങ്കിൽ എന്താണ് എന്റെ ഐഡന്റിറ്റി എന്നും അയാൾ ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണത്. പക്ഷെ ഭാര്യ ചോദിക്കുന്നത് തനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് ഭർത്താവിന് അറിയാമല്ലോ, പിന്നെന്തുകൊണ്ടാണ് ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത്? ഞാൻ അവരോട് ചോദിച്ചു, എന്തു വിട്ടുവീഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, ഡോക്ടർ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് ടി വി കാണണം, പുള്ളി വീട്ടിലുണ്ടെങ്കിൽ അതിന് കഴിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ആ സ്ത്രീ അവരുടെ റൂമിൽ കയറിപ്പോകും, അത് കഴിഞ്ഞു വന്നാൽ പോരെ ഇദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചു, അതുവരെ ഇദ്ദേഹം എവിടെ പോകും? പുള്ളിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൂടെ, അല്ലെങ്കിൽ കുറച്ചു നേരം ജംഗ്ഷനിൽ നിന്നൂടെ? എത്ര ആണുങ്ങൾ രാത്രി 10-11 മണിവരെ ജംഗ്ഷനിൽ നിൽക്കുന്നു? അങ്ങനെ ഒരു വിട്ടുവീഴ്ചയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അപ്പോ അത് പാലിക്കാൻ പറ്റില്ല. അവൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങേർക്ക് വീട്ടിൽ വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാനൊരു പൊട്ടിയായതുകൊണ്ടല്ലേ ഡോക്ടറെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ ഉള്ളിൽ വീണ ഒരു ചിന്ത, ഒരു കനൽ, അത് അവരെ തന്നെ ആളി കത്തിക്കുകയാണ്. എനിക്ക് ആ മനുഷ്യനോട് കഷ്ടം തോന്നി. അയാൾക്ക് ജീവിതമില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ സുനിതയ്ക്കും ജീവിതമില്ല. ഒരു പരിധിവരെ അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. സുനിതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് മാധവൻ അറിയാം. ഈ പറഞ്ഞ കേസിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ അവരുടെ ചിന്ത, അതവർക്ക് കളയാൻ വയ്യ. പകരം അവരെ കംഫർട്ട് സോണിൽ എപ്പോഴും നിർത്തണം. അതിന് അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നാലെന്താ, ജംഗ്ഷനിൽ നിന്നാലെന്താ, താൻ എപ്പോഴും കംഫർട്ടായിരിക്കണം. സംശയ രോഗമാണ് തനിക്ക് എന്ന് യാതൊരു കാരണവശാലും അവർ സമ്മതിക്കുകയുമില്ല. ഇത്തരക്കാർക്ക് സ്ഥിരമായി ഒരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭ്രാന്തിയാക്കിയപ്പോൾ സമാധാനമായല്ലോ, അല്ലെങ്കിൽ നിനക്കെന്നെ ഭ്രാന്തനാക്കിയപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും മാധവനെ ഞങ്ങൾ ചികിത്സിച്ചു. ആ ചികിത്സ വളരെ എളുപ്പവുമാണ്. കുറച്ച് മരുന്നൊക്കെ കൊടുക്കേണ്ടതായി വന്നു. സംശയരോഗത്തിൽ നിന്ന് മാറിയപ്പോൾ വലിയ കരച്ചിലായി, ഭയങ്കര വിഷമമായി. ഞാൻ എന്തൊക്കെ എൻ്റെ ഭാര്യയെ പറഞ്ഞു, അവൾ എന്തുമാത്രം വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ അവൾക്ക് മിണ്ടാട്ടമില്ലാതായത് എന്നൊക്കെ മാധവൻ പറഞ്ഞു. ഭാര്യയ്ക്കും നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടതായി വന്നു. എന്തിനധികം പറയുന്നു, എനിക്കറിയാം. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തങ്കസൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, സന്തോഷത്തിൻ്റെ പൊൻപ്രഭ പരത്തിക്കൊണ്ട്. ഇങ്ങനെ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എത്രയോ കഥകൾ ഈ ഡയറി കുറിപ്പുകളിൽ പടർന്നു കിടക്കുന്നു. അതൊക്കെ മറ്റൊരവസരത്തിൽ മാനസിക ലോകത്തിൽ പിന്നാലെ പറയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് രുക്മിണി എന്നാണ്, ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് കൺകളിരുണ്ടാകും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അഭിനന്ദ്, ഞാൻ കടക്കിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഡയമണ്ട് നെക്ലേസിലെ നിലാമലരെ എന്ന് പറയുന്ന പാട്ടാണ്.

എൻ്റെ പേര് മേഘ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് ആയിഷയ്ക്ക് വേണ്ടി ഞാൻ 1000 കണ്ണുമായി കാത്തിരുന്നു എന്ന് ഞാൻ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് നന്ദന, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇന്നെനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വാനം ജായു എന്ന പാട്ടാണ്, അനാർക്കലി സിനിമയിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ.
2: ആയിരത്തി 1978 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം കാവാലം നാരായണ പണിക്കർക്കായിരുന്നു. വാടകയ്ക്കൊരു ഹൃദയം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ജി ദേവരാജന്റെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

1978 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ബി ശ്രീനിവാസനായിരുന്നു. ബന്ധനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ONV കുറുപ്പായിരുന്നു. പി ജയചന്ദ്രന് ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: ശ്രോതാക്കൾക്ക് ഇന്ന് വാട്സപ്പ് ഗാനത്തിലൂടെ കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് സുലൈ അയനിക്കോട് ആലപിച്ച ഗാനം.

ഗുരുവിനൊരു സമ്മാനം. പൊന്നോണത്തുമ്പി തൻ ചുണ്ടിലൊളിപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം, തൻ്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം.

0: കെട്ടി കെട്ടിപ്പിടിച്ചു കൊണ്ട് കൈമാറി പൊന്നോണ തുമ്പി തൻ ചുണ്ടിലുളുപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം തൻ്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം.
1: ശ്രോതാക്കൾ, വാട്സാപ്പ് ഗാരത്തിൽ ഇതുവരെ കേട്ടത് സുലൈ അയനിക്കോട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നീന്തൽ വെറുമൊരു കായിക അഭ്യാസം മാത്രമല്ല, മറിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെയും നാഡീവ്യൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റർ കൂടിയാണെന്ന് ഹാർവാർഡ് ഹെൽത്ത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ജേണലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നീന്തൽ എന്നത് തലച്ചോറിനെ ഉണർത്തുന്ന ജലചികിത്സ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ശരീരത്തിലെ പേശികൾക്ക് മാത്രമല്ല തലച്ചോറിലെ കോശങ്ങൾക്കും നീന്തൽ നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ നടത്തുന്ന ഈ പ്രവർത്തനം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. നാം വെള്ളത്തിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഏകദേശം 14% വരെ വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുന്നു. നീന്തൽ വഴി തലച്ചോറിൽ ബോൺ, അതായത് ബ്രെയിൻ ഡെറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് പുതിയ നാഡീകോശങ്ങൾ വളരാനും നിലവിലുള്ളവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ സാമീപ്യം സ്വാഭാവികമായും മനസ്സിനെ ശാന്തമാക്കുന്ന ഒന്നാണ്. നീന്തുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിനുകൾ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. കൃത്യമായ താളത്തിലുള്ള ശ്വസനഗതി നാഡീവ്യൂഹത്തെ റെസ്റ്റ് മോഡിലേക്ക് മാറ്റുകയും മാനസികമായ തെളിച്ചം നൽകുകയും ചെയ്യുന്നു. നീന്തൽ ശരീരത്തിന് നൽകുന്ന മിതമായ തളർച്ച ആഴത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുന്നു. ഉറക്കത്തിനിടയിലാണ് തലച്ചോറ് പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്നത്. മികച്ച ഉറക്കം ലഭിക്കുന്നത് വഴി വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിക്കും. കുട്ടിക്കാലത്തെ നീന്തൽ ശീലം അവരുടെ ഭാഷാപരമായ കഴിവുകളും മോട്ടോർ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ADHD ഉള്ള പലരിലും സെൻസറി ഓവർലോഡ്, അതായത് അമിതമായ ശബ്ദമോ വെളിച്ചമോ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കാണാറുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ കുറയുകയും വെള്ളം ശരീരത്തിൽ നൽകുന്ന തുല്യമായ മർദ്ദം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇതൊരു സെൻസറി ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. ADHDയുടെ പ്രധാന ലക്ഷണമായ അമിത ചടുലത പോസിറ്റീവായി പുറന്തള്ളാൻ നീന്തൽ സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഉള്ളിലെ അധിക ഊർജം ആരോഗ്യകരമായ രീതിയിൽ ചെലവഴിക്കാൻ നീന്തലിലൂടെ സാധിക്കും. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. നീന്തൽ എന്നത് ശ്വസനവും കൈകാലുകളുടെ ചലനവും കൃത്യമായ താളത്തിൽ കോർത്തിണക്കേണ്ട ഒന്നാണ്. ഒരു ലാപ്പ് പൂർത്തിയാക്കാൻ വലിയ തോതിലുള്ള ഏകാഗ്രത ആവശ്യമാണ്. ഈ പരിശീലനം തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകളെ ഉത്തേജിപ്പിക്കുകയും ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള ടീം ഗെയിമുകളിൽ മറ്റുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തേണ്ടി വരുന്നത് ADHD ഉള്ളവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാക്കാം. എന്നാൽ നീന്തൽ ഒരു വ്യക്തിഗത കായിക വിനോദമാണ്. സ്വന്തം വേഗതയിൽ മെച്ചപ്പെടാൻ ഇത് അവസരം നൽകുന്നു. ഇത് അവരവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ADHD ചികിത്സയിൽ മരുന്നുകളിലൂടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോപമിൻ, നോർപ്പിനെഫ്രിൻ എന്നീ രാസവസ്തുക്കൾ നീന്തലിലൂടെ സ്വാഭാവികമായി തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മരുന്നുകളുടെ ഫലം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനോ സഹായിക്കും. നീന്തൽ പഠിപ്പിക്കുമ്പോൾ പരിശീലകൻ ADHDയെക്കുറിച്ച് ധാരണയുള്ള ആളായിരിക്കുന്നത് നന്നായിരിക്കും. ചെറിയ നിർദ്ദേശങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. ആഴ്ചയിൽ 2-3 തവണ നീന്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും മാത്രമല്ല തലച്ചോറിനെയും യവനത്തോടെ നിലനിർത്തും. ഇതൊരു വ്യായാമത്തെക്കാൾ ഉപരിയായി ഒരു മികച്ച മനഃശാസ്ത്രപരമായ ചികിത്സാരീതി കൂടിയാണ്.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് പാതിരാ മണലിനെ കുറിച്ച് കേൾക്കാം. വേമ്പനാട് കായലിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പും കായൽക്കാറ്റും കൊണ്ട് പ്രകൃതി ഒരുക്കിയ ഒരു കൊച്ചു ദ്വീപാണ് പാതിരാ മണൽ. ആലപ്പുഴയിലെ മുഹമ്മയ്ക്കും കോട്ടയത്തെ കുമരകത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ദേശാടന പക്ഷികളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കലവറയാണ്. പാതിരാ മണൽ എന്ന പേരിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പുരാതന കാലത്ത് ഒരു നമ്പൂതിരി സന്ധ്യാവന്ദനത്തിനായി കായലിൽ ഇറങ്ങിയപ്പോൾ കായൽ രണ്ടായി പിളരുകയും അവിടെ ഒരു മണൽത്തിട്ട രൂപപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പാതിരാത്രിയിലെ മണൽ എന്ന അർത്ഥത്തിലാണ് ഇതിന് പാതിരാ മണൽ എന്ന പേര് ലഭിച്ചത്. ഏകദേശം 10 ഏക്കറോളം വരുന്ന ഈ ദ്വീപ് ഒരു കാലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് കേരള സർക്കാർ ഇത് ഏറ്റെടുക്കുകയും വിനോദസഞ്ചാര പരിസ്ഥിതി പ്രാധാന്യമുള്ള കേന്ദ്രമാക്കി വികസിപ്പിക്കുകയും ചെയ്തു. പാതിരാ മണലിനെ ശ്രദ്ധേയമാക്കുന്നത് അവിടുത്തെ സമൃദ്ധമായ പക്ഷിസമ്പത്താണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ദേശാടന പക്ഷികളുടെ പ്രധാന താവളമാണ് ഇവിടം. സൈബീരിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും എത്തുന്ന അപൂർവയിനം ദേശാടന പക്ഷികളെ ഇവിടെ കാണാം. നീർക്കാക്കകൾ, കൊക്കുകൾ, ഹൈറോണുകൾ, വിവിധയിനം പാത്തകൾ തുടങ്ങി 100-ൽ അധികം ഇനം പക്ഷികൾ ഈ ദ്വീപിലുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കായൽ ജലത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ കണ്ടൽക്കാടുകളും അപൂർവമായ ഉഷ്ണമേഖലാ സസ്യങ്ങളും സമൃദ്ധമായി വളരുന്നു. കായൽ സംസ്കാരവുമായി അവിഭാജ്യമായ ബന്ധമാണ് പാതിരാ മണലിന് ഉള്ളത്. ഹൌസ് ബോട്ടുകളിലും വഞ്ചികളിലും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കായലിന് നടുവിലെ ഈ പച്ചത്തുരുത്ത് ഒരു വേറിട്ട അനുഭവം നൽകുന്നു. മുഹമ്മയിൽ നിന്നോ കുമരകത്ത് നിന്നോ ബോട്ടിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരാം. 4 മണിക്കാറ്റ് പോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാരത്തിനാണ് ഇവിടെയും മുൻഗണന നൽകുന്നത്. ദ്വീപിനുള്ളിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. തിരക്ക് പിടിച്ച നഗരജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ നിശബ്ദത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമാണ് പാതിരാ മണൽ. കേരളത്തിന്റെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഈ ദ്വീപിനുള്ള പങ്ക് വളരെ വലുതാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട പച്ചപ്പുകളിലൊന്നായി പാതിരാ മണൽ നിലകൊള്ളുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: കോപം നഷ്ടമാണ്. കോപിക്കുന്നവർക്ക് മാത്രമല്ല, ആ കോപത്തിന് ഇരയാവുന്നവർക്കും നഷ്ടമാണ്. ഊർജത്തിൻ്റെ, പ്രസാദത്തിൻ്റെ, കർമ്മോത്സാഹത്തിൻ്റെ, മനസുഖത്തിൻ്റെ, വിലപ്പെട്ട സമയത്തിൻ്റെയൊക്കെ നഷ്ടം. ജ്ഞാനികളാരും ഈ ഒരു നഷ്ടക്കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെടുകയില്ല. കോപത്തെ ജയിക്കുന്നവൻ തന്നെ തന്നെ ജയിക്കുന്നു. അക്രോധേന ജയേൽ ക്രോധം എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. കോപം നഷ്ടം മാത്രമല്ല, പാപവുമാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കണമെന്ന് കരുതുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം കോപം അടക്കുക എന്നത് തന്നെ. തിരുക്കുറൾ പറയുന്നു, തന്നോട് ചേരുന്ന കൊടും തീയെപ്പോലെ കോപം ആദ്യം തന്നെ തന്നെ ഇരിക്കുന്നു, തുടർന്ന് തന്നോടൊപ്പമുള്ള ബന്ധുക്കളെയും ഇരിക്കുന്നു. സ്വയം നശിക്കുന്നതോടൊപ്പം കുലവും നശിക്കുന്നു. കോപമാണ് തൻ്റെ ശക്തിയെന്നും അത് പ്രദർശിപ്പിക്കുന്നതിലൂടെ അംഗീകാരം പിടിച്ചു പറ്റാമെന്നും കരുതുന്നത് തികഞ്ഞ മൗഢ്യം തന്നെ. തീ കെടുത്താനാണ് നോക്കേണ്ടത്. കോപം

കോപം വന്നാൽ പാറപ്പുറത്ത് ആഞ്ഞിടിക്കുന്നവന്റെ കൈക്ക് എന്ത് സംഭവിക്കും? സാഹസമരുത്, അത് അവനവന് തന്നെ ദോഷം ചെയ്യും. കോപത്തിന്റെ ആദ്യം ബാധിച്ച് പ്രത്യക്ഷമായ സത്യം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ ആത്മനിയന്ത്രണം കൈവിടുന്നവൻ ചത്തവർക്ക് സമമെന്നേ പറയാനാവൂ. കോപമെന്ന വിഷം തീണ്ടാത്തവർക്കുള്ളതാണത്രേ സുഖമരണം. അമരതുല്യരായ മുക്തന്മാർക്ക് മധ്യത്തിലത്രേ അവരുടെ സ്ഥാനം. കോപം നഷ്ടമാണ്.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ 31 ആഗസ്റ്റിൻ്റെ തട്ടകത്തിലൂടെ സഞ്ചരിക്കുകയാണ്. 1751 ആഗസ്റ്റ് 31, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സൈന്യം ഇന്ത്യയിലെ ആർക്കോട്ട് കീഴടക്കിയിരിക്കുന്നു. 1778 ആഗസ്റ്റ് 31, ബ്രോങ്സിൽ 17 സ്റ്റോക്ക് ബ്രിഡ്ജ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ വധിച്ചു. 2006 ആഗസ്റ്റ് 31, കിഴക്കൻ ഇന്ത്യയിൽ ബീഹാർ സംസ്ഥാനത്ത് മഴയിൽ ഗംഗാനദിയിൽ തിരക്കേറിയ ബോട്ട് മറിഞ്ഞ് ധാരാളം പേർ മുങ്ങിമരിച്ചു. 2007 ആഗസ്റ്റ് 31, ഓസ്ട്രേലിയയും ഇന്ത്യയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സാധ്യത പഠിക്കാൻ സമ്മതിച്ചു. ന്യൂഡൽഹിയുടെ സാമ്പത്തിക ശക്തി ഉയരുന്നതിൻ്റെ സ്വാഭാവിക ഫലമാണ് ഇതെന്ന് വാണിജ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. 1756 ആഗസ്റ്റ് 31, ബ്രിട്ടീഷുകാർ ഫ്രാൻസിന് കീഴടങ്ങി. 1802 ആഗസ്റ്റ് 31, ക്യാപ്റ്റൻ മേരി വെതർ ലൂയിസ് പീറ്റ്സ്ബർഗിൽ നിന്ന് ക്യാപ്റ്റൻ വില്യം ക്ലർക്കിനെ കാണാനും പസഫിക് സമുദ്രത്തിലേക്കുള്ള ട്രക്ക് ആരംഭിക്കാനും പോയിരിക്കുന്നു. 1811 ആഗസ്റ്റ് 31, ഫ്രഞ്ച് കവിയും നോവലിസ്റ്റും ആർട്ട് ഫോർ ആർട്ട് കെയുടെ രചയിതാവുമായ തിയോഫൈൽ ഗൗട്ടിയർ ജന്മം കൊണ്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന പൂവച്ചൽ ഖാദർ.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Kerala should come up. All the Keralites should come and settle in Kerala. That is my wish. That is what is Viksit Bharat.
0: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: തുഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ രണ്ടാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4200 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി.
0: ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് IG. IG ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടിയെ കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCA ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗമായ വസ്ത്ര വ്യാപാര മേഖല ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫാഷൻ വ്യവസായത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നത് അഭിനന്ദനീയമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: आप ऐसे समय में फैशन टेक्नोलॉजी के विभिन्न विधाओं के स्नातक बन रहे हैं जो भारत आत्मनिर्भरता के अनेक आयामों पर तेजी से आगे बढ़ रहे हैं. आज हमारे देश पहले की तुलना में कहीं अधिक आत्मविश्वास के साथ विश्व पटल पर अपनी भूमिका को विस्तार दे रहे हैं.
0: 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ ജബറോവുമായും അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി.
2: പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും വാണിജ്യ കപ്പലുകളെയോ സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെയോ ആക്രമിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യയും കിർഗിസ് റിപ്പബ്ലിക്കും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തുപറഞ്ഞു. സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥി കൈമാറ്റ പരിപാടികൾ ഊർജിതമാക്കാനും ധാരണയായി. അർമേനിയൻ പ്രധാനമന്ത്രിയുമായി പ്രതിരോധം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇരുവരും ആശയങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ കൈവരിച്ച മികച്ച GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവനശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോള അനിശ്ചിതത്വങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണിതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,000-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000-ത്തോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട 44 പേർ കൂടി കേരളത്തിലെത്തി. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗസംഘത്തിലെ 11 പേർ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. സെമി കണ്ടക്ടർ മൂല്യശൃംഖലയിൽ നിർണായക പങ്കുവഹിക്കാനും ആഗോള വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേഫർ ഫാബ്രിക്കേഷൻ മുതൽ ചിപ്പ് ഉൽപ്പാദനം വരെയുള്ള ഘട്ടങ്ങളിൽ രാജ്യത്തിന് ശക്തമായ അടിത്തറ രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 7 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സമുദ്രാതിർത്തിക്ക് മുകളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ UAE ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും UAEയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജോർദാനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെയും UAE അപലപിച്ചു. അതിനിടെ US ഇറാൻ സൈനിക ആക്രമണങ്ങളും ശക്തമായതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷവും വ്യവസായ അക്കാദമി ഉച്ചകോടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
4: The girl students are getting more gold medals, whether it is in Kashmir or whether it is in Kanyakumari or in Trivandrum. That doesn't make much difference. 60% of the gold medals goes to the girl students. That is a remarkable achievement of our society. This is the only way that a woman will get empowered. There is no need to talk on the dais that a woman empowerment is a must. We give them education, they will get empowerment by themselves.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തിയത്. അഗതി ദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. മിഷൻ രംഗേൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പശ്ചിമബംഗാളിലും വടക്കൻ ഒഡീഷ തീരങ്ങളിലും രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബർഹാർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിനുള്ള 20 ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ CA ഭവാനിദേവി നയിക്കും. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയിലാണ് 20th ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26th SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. ജി ഡി പി വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

കോതമ്പ കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ

പഴുത്തൊര കുഗ്രാമഭൂവിൻ കുളിരാണ് കത്തും വരളി പോൽ ചുട്ടു പഴുത്തൊര കുഗ്രാമഭൂവിൻ കുളിരാണ് ആരെയോ പ്രാഗി മടയ്ക്കുമൊരമ്മയ്ക്ക്.

ഉത്സവച്ചന്തയിലെത്തും പലഹാരം. തൊട്ടയാലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീ എടുത്തു തിന്നു. ചൂരൽപ്പഴത്തിൻ്റെ കയ്പുനീരും കണ്ണുനീരും അതിനെത്രമോന്തിയില. തൊട്ടയാലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീ എടുത്തു തിന്നു. ചൂരൽപ്പഴത്തിൻ്റെ കയ്പുനീരും കണ്ണുനീരും അതിനെത്രമോന്തിയില. പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലതു പിഞ്ചിലേ നുള്ളിയെറിയുന്നു. പിന്നെ മനസ്സിൽ കൊതിയുണർന്നാൽ

നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു. കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പു പാടത്തു കുറ്റികൾ കത്തിക്കരിയുമ്പോൾ ഒറ്റയ്ക്കിരുന്നു നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ

തൂക്കുടിവയ്പ്പ്. ഞാറാണെങ്കിൽ പറിച്ചു നട്ടിടണം, ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ പെറ്റു വളർത്തും കുടിവിട്ടു പെണ്ണിനു മറ്റൊരിടത്തു കുടിവയ്പ്പ്. വയലിനു അപ്പുറത്തേതോ സ്വയം വരപ്പുകിലിനു മേലാളർ പോകുമ്പോൾ വെറുതെ നിനവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ. വയലിനു അപ്പുറത്തേതോ സ്വയം വരപ്പുകിലിനു മേലാളർ പോകുമ്പോൾ വെറുതെ നിനവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ. കുറുകുഴൽ പാട്ടുണ്ട്, താളമുണ്ട്, കുതിരപ്പുറത്തു മണാളനുണ്ട്, പൊന്നിൻ തലപ്പാവു പാപ്പാസു പയ്യന് മിന്നുന്ന കുപ്പായം പത്രാസ്, മുല്ലപ്പൂ കോർത്തോ ഇഴകളല്ലോ മുഖമാകെ മൂടിക്കിടപ്പുണ്ട്, കുറേയേറെയാളുകൾ കൂടെയുണ്ട്, എത്രയോ കുറിയതേ കാഴ്ച നീ കണ്ടൂലോ. കുതിരപ്പുറത്തിരുന്നാടിയാടി പുതുമണവാളന പോക്കുപോകെ തിക്കിത്തിരക്കി വഴിയരികിൽ പണ്ടു നിൽക്കുവാൻ.

താളമുണ്ട്, കുതിരപ്പുറത്തു മണാളനുണ്ട്, പൊന്നിൻ തലപ്പാവു പാപ്പാസു പയ്യനു, മിന്നുന്ന കുപ്പായം പത്രാസ്, മുല്ലപ്പൂ കോർത്തോരിഴകളല്ലോ മുഖമാകെ മൂടിക്കിടപ്പുണ്ട്, കുറേറെയാളുകൾ കൂടെയുണ്ട്, എത്രയോ കുറീതേ കാഴ്ച നീ കണ്ടൂലു. കുതിരപ്പുറത്തിരുന്നാടിയാടി പുതുമണവാളനപ്പോക്കുപോകെ, തിക്കി തിരക്കി വഴിയരികിൽ പണ്ടു നിൽക്കുവാൻ ഉത്സാഹമായിരുന്നു, കണ്ണുകളിൽ അത്ഭുതമായിരുന്നു വിടർ കണ്ണാലെ പിന്നാലെ.

0: ശാരീരികമായി ദുർബലയാണ് സ്ത്രീ അല്ലേ. പുരുഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ശരീരത്തിന് അതുപോലെയുള്ളൊരു ബലമുണ്ടോ? ഇങ്ങോട്ട് വന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുമ്പോൾ അവൾക്ക് ഫൈറ്റ് ചെയ്ത് അവളെ സ്വയം രക്ഷിക്കാനുള്ള ശാരീരികമായ ശേഷിയുണ്ടോയെന്ന് ചോദിച്ചാൽ വാസ്തവത്തിലില്ല. അതൊരു സത്യമാണ്. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരടിച്ചമർത്തലുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് അവൾക്കൊരു അവൾ ഭീരുവാണ്, ഭീരുവായിപ്പോയി. അതിൽ നിന്നൊക്കെ അവൾക്ക് മോചനം കിട്ടണമെന്ന് പറയുന്ന മറ്റൊരു കാര്യം. എങ്കിലും അവൾ ഭയപ്പെടുന്നു. ഇപ്പോൾ പണ്ടത്തേക്കാളും എത്രയോ അധികം സ്ത്രീ ഭയപ്പെടുന്നു. അമ്മമാരൊരുപാട് ഭയപ്പെടുന്നു. പെൺകുട്ടികളെ സ്കൂളിലയക്കാൻ ഭയപ്പെടുന്നു. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അവർ നോക്കി വിഷമിക്കുകയാണ്. പെൺകുട്ടികളെ മാത്രമല്ല, ചെറിയ ആൺകുട്ടികളെ പറ്റിയും പേടിയുണ്ട്, മുതിർന്ന ആൺകുട്ടികളെ പറ്റിയും പേടിയുണ്ട്. എല്ലാ തരത്തിലും ഇപ്പോൾ എന്തോ നിയമരാഹിത്യത്തെയോ ഈ വലിയൊരു അക്രമ സ്വഭാവത്തെയോ എല്ലാത്തിനെയും ഈ പൂർണ്ണമായൊരു മൂല്യച്യുതിയെയോ ഈ അധോലോകം ഇങ്ങനെ വളർന്നു വരുന്നു എന്നുള്ള ആ ഒരു സത്യത്തെയോ ഇതെല്ലാം എവരിങ്ങനെ ഓരോ ദിവസവും അവരിങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഭയപ്പെടുന്നു. ഭയപ്പെടാമോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഈ സമൂഹത്തിലെ ഒരു ഭാഗമാണ് സ്ത്രീ. സമൂഹത്തിന് ആകപ്പാടെ ഉണ്ടാകുന്ന മൂല്യച്യുതി, ഈ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ്, അത് സ്ത്രീയെ ബാധിക്കാതിരിക്കും. അവൾക്ക് മാറി നിന്ന് വളരെ പരിശുദ്ധയായി അങ്ങനെ മാറി നിൽക്കാനും അങ്ങനെ അങ്ങോട്ട് ഒറ്റപ്പെട്ടവൾക്കുമോ? സമൂഹം ഇങ്ങനെയാണ് അവളെ പഠിപ്പിക്കുന്നത്. ഒരു ടെലിവിഷൻ ഓൺ ചെയ്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ആ കാണുന്ന നൃത്ത രംഗങ്ങളും ഈ ആഭാസ നൃത്തങ്ങളൊന്നും ചെയ്തതിലും ആഭാസമായിട്ട് ഒക്കില്ല. ഈ റിയാലിറ്റി ഷോകളിൽ കാണുന്ന ഒരുപാട് കോപ്പിറൈറ്റുകളും പിന്നെ മോഡലിംഗ് രംഗത്തെ കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പോൾ പിന്നെ മദ്യത്തിന് കൊടുക്കുന്ന ഈ അമിത പ്രാധാന്യം കുറച്ചല്ലല്ലോ. മദ്യത്തിന് കൊടുക്കുന്ന ആ ഒരു ഒരു ഗ്ലാമർ ഉണ്ടല്ലോ. ഇവിടെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തേക്കും വലിയ കുടിയൻ എന്നുള്ള പേര് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം ഈ സർക്കാർ തന്നെ മദ്യവില്പന തുടങ്ങിയതോടെ ഈ മദ്യപാനം മാന്യവൽക്കരിക്കപ്പെട്ടു. മറ്റേതെന്തോ മോശമാണെന്ന് വിചാരം ഉണ്ടായിരുന്നു.
1: സാധാരണയായി
0: ഇപ്പം അതൊരുവളുടെ സാധാരണ ഒരു ഒരു അംഗീകരിക്കപ്പെട്ട ഒരു സ്വഭാവമായി. ഇതിനിടയിൽ സ്ത്രീകൾ മാത്രം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് പറയുന്നത് നമ്മുടെ പഴയ സംസ്കാരത്തിൻ്റെ ഒരു ബാക്കിയാണ്. അതിലേക്ക് ഇങ്ങനെ പ്രലോഭിച്ച് പിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് മോഡേണിസം, ഇതാണ് ഫെമിനിസം, ഇതാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇതൊരു ഒരു ധനമതത്തിൻ്റെ കാലഘട്ടമാണിത്. പണം ഒരുപാടായിപ്പോയി. കൊച്ചുകുട്ടികൾക്ക് 1 കോടി രൂപയുടെ ഫ്ലാറ്റ്, 200 എത്ര പിന്നെ അവൻ്റെ ആഭരണം, ഇങ്ങനെയുള്ള ഈ ഓഫേഴ്സ് ഒരു ചൂതുകളി പോലെ. അതിൻ്റെയൊക്കെ മുമ്പിൽ തലകറങ്ങാതെ നിൽക്കാൻ സാധിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. തലകറങ്ങിപ്പോൾ പ്രലോഭനങ്ങൾ അത്ര വലുതാണ്. എപ്പോഴും ഞാൻ പറയും, ഈശ്വരൻ്റെ സിംഹാസനത്തിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത് ധനത്തെയാണ്, ധനരൂപിയായ ചെകുത്താനെയാണ്. ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് ഇല്ല. എങ്കിലും നമുക്ക് കുബേരൻ എന്നൊരു പേരേ ഉള്ളൂ. കുബേരനും ഒരു ഒരു എന്താണ് ഒരു ദുഷ്ടനായിട്ടല്ല നമ്മൾ കാണുന്നത്, ധനത്തിൻ്റെ ദേവൻ എന്നേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ചെകുത്താനെന്ന് പറഞ്ഞാൽ ആ ഇല്ലാത്ത എല്ലാ പാപങ്ങളുടെയും ഒരു പ്രതിരൂപം മാത്രമല്ല അതിന് മുഴുവനും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭകനും കൂടെയാണ്. ആ ചെകുത്താൻ പണത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വന്ന് ഇരിക്കുന്നു. എനിക്ക് കുടുംബത്തെ എന്നോട് ചോദിച്ചാൽ കുടുംബമാണ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കാൻ പ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാന ഹേതു എന്ന് വെച്ചാൽ ഇന്ത്യ ഭാരതമായിട്ട് നിലനിൽക്കാനുള്ള പ്രധാന കാരണം ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും പവിത്രതയുമാണ്. അതങ്ങോട്ട് ചെതറിപ്പോയാലേ പാശ്ചാത്യരുമായിട്ട് നമുക്ക് വലിയ വ്യത്യാസം ഇല്ലാതായിപ്പോൾ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനങ്ങളായാലും ഈ റേപ്പുകളായാലും ശരി, പിന്നെ വൃദ്ധഭവനങ്ങളാണെങ്കിലും 18 വർഷം കഴിയുമ്പോഴേക്ക് അല്ല, ഈയിടെ ബോംബെ ഹൈക്കോടതിയിൽ ഒരു വിധി വായിക്കുകയുണ്ടായി. 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും സ്വന്തം കുടുംബത്തിൽ യാതൊരു അധികാരവും ഇല്ല. അച്ഛനമ്മമാർക്ക് സമ്മതം ഉണ്ടെങ്കിലേ അവിടെ താമസിക്കാൻ ഒക്കുള്ളൂ. ഷീസ് എ ഗസ്റ്റ് ഇൻ ഹെർ ഓൺ ഫാമിലി. പെൺകുട്ടി ഒന്ന് ആലോചിച്ചുള്ളൂ, 18 വയസ്സായാലും നമ്മുടെ ഒരു ഒരു കൊച്ചു മകളെ നീ ഇനി ഇവിടുത്തെ അല്ല എന്ന് പറയാൻ ഒക്കും. അവൾ ഭർത്താവ് പിന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾ ഭർത്താവിൻ്റെ കുടുംബത്തിലാണ്, അമ്മയുടെ വീട്ടിൽ കാര്യമില്ല എന്ന് പറയുന്നു. ശരി, ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് പീഡനമാണെങ്കിൽ, അയാൾ മദ്യപാനിയാണെങ്കിൽ, അയാൾ പരസ്ത്രീ ലംബടനാണെങ്കിൽ, ക്രൂരനാണെങ്കിൽ, അവൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണം? ഹൈക്കോടതിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. അത് ആലോചിക്കുന്നില്ല. ഈ 18 വയസ്സുകാരി എന്ന് പറഞ്ഞാൽ അതൊരു

0: അവളുടെ കുട്ടിയാണ് ഇല്ലേ. ഈ ചാപല്യങ്ങൾ മാറാത്തൊരു പ്രായമാണ്. അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവൾക്ക് വീട്ടിൽ യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഹൃദയശൂന്യമായ ചില തീരുമാനങ്ങളാണ് കാണുന്നത് ഇതിൽ. പിന്നെ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. വഴിതെറ്റിക്കാൻ ഒരുപാട് പ്രലോഭനങ്ങൾ 4 വശമുണ്ട്. അതിനപ്പുറം നിൽക്കാനുള്ള ഒരു ധാർമ്മിക ശക്തി പകർന്നു കൊടുക്കാൻ അധികം നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുകയാണ്, ഈ നല്ല വാക്കുകൾ കേൾക്കുന്നതിനേക്കാളും ഒരു 100 ഇരട്ടിയാണ് ഒരു ചീത്ത വാക്കുകൾ കേൾക്കുന്നത്. നല്ല ദൃശ്യങ്ങൾ കാണുന്നതിനേക്കാളും 100 ഇരട്ടിയാണ് ഈ വഴിതെറ്റിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. മാതൃകകൾ എന്ന് പറയാൻ എത്ര പേര് മുമ്പിലുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ലോകം, ഗ്ലാമറിൻ്റെ ലോകം, ആർഭാടത്തിൻ്റെ ലോകം, ആഡംബരത്തിൻ്റെ ലോകം, ഇതൊക്കെയാണ്. പിന്നെ ശരീരസുഖത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, പ്ലഷ്, അതാണ് ഏറ്റവും
1: ഭോഗ സംസ്കാരത്തിലേക്ക്,
0: അതാണ് ഏറ്റവും പ്രധാനമെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ, ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ തുറന്നു കിടക്കുന്ന, ഇൻ്റർനെറ്റിൽ കൂടെ ആണെങ്കിലും ടെലിവിഷൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാംലെസ് ആണെന്ന് തോന്നും. ഇൻ്റർനെറ്റിൻ്റെ ആ ലോകം ആലോചിച്ച് അതിൻ്റെ നടുക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ വളരെ ശ്രദ്ധിച്ച് അതേസമയത്ത് ശക്തിമയികളായി അഭിമാനികളായി ജീവിച്ചോളാമെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ആത്മബലം ആ കുട്ടികൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രയാസം, ഈ ആത്മബലം നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വിവാഹമോചനത്തിന് 2 മുഖങ്ങളുണ്ട്. സഹിക്കാൻ വയ്യാത്ത ബന്ധങ്ങൾ പൊട്ടിച്ചെറിയുക തന്നെ വേണം. സഹിച്ച് തലകുനിച്ച് കണ്ണീരൊഴുക്കി ഏത്ര ചവിട്ടുകൊണ്ട് അവമാനം സഹിച്ച് കിടന്നുള്ളൂ എന്ന് ഒരു സ്ത്രീയോട് ഇപ്പം ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റാറില്ല. പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക്, വെറും ഈഗോ നിമിത്തം, കൊച്ചു കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഡംബരത്തെ ചൊല്ലി, അല്ലെ ഒരു സിനിമയ്ക്ക് പോയില്ല എന്നുള്ളതിനെ ചൊല്ലി, എന്തെങ്കിലുമൊക്കെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി വഴക്കിട്ട് പിരിയുന്നത് ഒരുപാട് ഇപ്പോൾ കാണുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ അഹങ്കാരം എന്ന് പറയുന്ന വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. തലകുനിച്ച് കൊടുക്കരുത് എന്ന് ഒരു പെണ്ണിനോട് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കരുതെന്നോ മുതിർന്നവരുടെ മുമ്പിലോ ഈശ്വരൻ്റെ മുമ്പിലോ ബഹുമാനിക്കേണ്ടവരുടെ മുമ്പിലോ തലകുനിക്കരുതെന്നല്ല പറയുന്നത്, അവമാനത്തിൻ്റെ മുമ്പിൽ, അടിച്ചമർത്തലിൻ്റെ മുമ്പിൽ തലകുനിക്കരുതെന്നേ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ആ രേഖ വളരെ നേർത്തതും വളരെ സൂക്ഷ്മമാണ്. അപ്പോൾ ഞാൻ സ്വതന്ത്രയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് വിവാഹമോചനം തേടുന്നതും എനിക്ക് സഹിക്കാനൊക്കില്ല, എനിക്ക് ഈ ജീവിതം വയ്യ, ഞാനിങ്ങനെ അവമാനിതയായി ജീവിക്കുന്നില്ല, വീട്ടിലെ മദ്യപാനവും അല്ലെങ്കിൽ മാനസിക പീഡനവും ശാരീരിക പീഡനവും സഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്ന 2-ഉം 2-ഉം. അപ്പോൾ വിവാഹമോചനത്തെ അനുകൂലിക്കേണ്ട ഒരുപാട് ഒരുപാട് കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. മണ്ടത്തരം കാണിക്കാതെ തിരിച്ചു പോകും വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പലരെയും തിരിച്ചയക്കാറുമുണ്ട്.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെൻ്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ.
2: സഹൃദയ സുഹൃത്തുക്കളെ, നാടക മത്സരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പുത്തൻ പുതിയ മത്സര നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
3: അല്ല, നിങ്ങൾ റെഡിയല്ലേ?
4: ഞങ്ങൾ നേരത്തെ റെഡി.
3: അപ്പൊ അനൗൺസ്മെന്റ് കൊടുത്തോട്ടെ.
4: ഓ,
2: മത്സരത്തിലെ അടുത്ത നാടകം മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ. നാടകം അവതരിപ്പിക്കുന്ന ആ സംഘത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിബന്ധനയിൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ, അതായത് 15 മിനിറ്റിനുള്ളിൽ തന്നെ നാടകം അവസാനിപ്പിക്കേണ്ടതാണ്. വാണിംഗ് ബെല്ലിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ നാടകം തീർന്നിരിക്കണം. അല്ലാത്ത പക്ഷം മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും.
3: മനസ്സിലായില്ലേ?
4: ഓ,
3: പിന്നെ നാടകത്തെ കുറിച്ച് പ്രത്യേകിച്ചിട്ട് വല്ല അനൗൺസ്മെന്റോ കാര്യമോ പറയാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി.
4: ശരി, അമ്മയ്ക്കൊന്ന് ഇങ്ങോട്ട് തന്നാ മതി.
5: എന്റെ വാച്ചിൽ ഇപ്പോൾ സമയം 7:46. കൃത്യം 5 സെക്കൻഡിനുള്ളിൽ. പ്രത്യേകം ഓർക്കുക, 5 മിനിറ്റല്ല, 5 സെക്കൻഡിനുള്ളിൽ നാടകം ആരംഭിക്കും. ഓരോരുത്തരും സ്വന്തം വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ കറക്കം ശ്രദ്ധിച്ച് അടങ്ങിയിരിക്കുക.
6: ഇതെന്ത് ഏർപ്പാടാണ് ഹേ? 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി?
7: ഇതെന്താ വെള്ളരി നാടകം?
6: ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സമയം പറഞ്ഞാ പോരെ.
7: ആളെ വിട്ടിയാക്കാം. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടോ ചങ്ങായി?
6: തുടങ്ങുമ്പോ തുടങ്ങട്ടെ. നമ്മള് പാവം ജനങ്ങള് കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ?
7: അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല.
5: സമ്മതിച്ച് പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്മതിച്ച്. ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ ചെയ്തു. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തവരോട് ചെയ്യേണ്ടത് എന്തോ അത് തന്നെ നിങ്ങൾ ചെയ്തു. നല്ലത്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ ഈ നാടകം എന്ന് വെച്ചാ ഒരു നേരം പോക്ക്. തുടങ്ങാൻ 1/2 മിനിറ്റ് വൈകി, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഈ ബഹളവും അക്ഷമയും ഒക്കെ. 1/2 മിനിറ്റിന് പകരം 1/2 പതിറ്റാണ്ടായില്ലേ? അതാ ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കണത്. വല്ല മുറുമുറുപ്പും ഉണ്ടോ? വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്, പരീക്ഷാഫലങ്ങൾക്ക് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, ജോലിക്ക് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വാഗ്ദത്ത സൗഭാഗ്യങ്ങൾക്ക് യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിലൊന്നും നിങ്ങൾക്കൊരു മടുപ്പുമില്ല, ക്ഷമകേടുമില്ല. എന്റെ നാടകത്തിന് 1/2 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നതിലാണ് അമർഷം. ഏതായാലും അതിന് വൈകിക്കുന്നില്ല.
8: അല്ല, നിങ്ങൾ തയ്യാറാണോ? തുടങ്ങിക്കൂടെ? നമുക്ക്
7: തുടങ്ങിക്കൂടെ എന്ന് അഭിനയം വന്ന് മുട്ടി നിൽക്കുക. വലിച്ചൂടെ അങ്ങോട്ട് കർട്ടൻ.
8: എന്നാ പ്രധാന കഥാപാത്രത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്ക്.
9: അല്ല, ഏത് സങ്കേതത്തിൽ വേണം പ്രവേശനം?
8: എന്തോന്ന് തിരിഞ്ഞില്ല.
9: അതായത് ഈ രീതി പുവർ, ക്രൂവൽ, ഫോക്ക്, റിയൽ, ഫാന്റസി, റൊഡോവ്സ്കി, സ്റ്റാനിസ്ലാവ്സ്കി, കനദ്, ഇതിൽ ഏത് രീതിയിൽ വേണമെന്ന്?
8: സംവിധായക സരസകുമാര, നിന്റെ ഈ തിയേറ്ററിക്കൽ ടെർമിനോളജി ഒക്കെ തൽക്കാലം ചുരുട്ടി കെട്ടി ആ സൈഡ് കർട്ടന്റെ മൂലയിൽ എങ്ങാനും വെക്ക.
9: രംഗപ്രകാശനം സംവിധായകൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാണ്. ആ നിലയ്ക്ക് നാടകത്തെ ഗൗരവബുദ്ധ്യാ സമീപിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവിഷ്കരിക്കുന്ന രംഗരൂപത്തിന്റെ രീതി ഒന്ന് മിണ്ടാതെ
3: കൃത്യേ. പിണക്കം എന്ന നാടക സന്ധിയിലാണ് സംവിധായകന്റെ ആ ഡയലോഗ് ചെന്ന് അവസാനിക്കുക. സംവിധായകനില്ലെങ്കിൽ പിന്നെ
10: ഒരു കുന്തവും ഇല്ല. ഇപ്പൊ രംഗത്ത് പോകേണ്ടത് ഞാനല്ലേ, ഈ മന്ദൻ ഗോവിന്ദൻ. ഞാൻ പോയിക്കോളാം. സംവിധായക, എന്നെ സൃഷ്ടിച്ചത് മൂപ്പര, നാടകകൃത്ത്, കൃതജ്ഞദാസൻ. നീയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കോറസായി മാറും. ഇപ്പോഴത്തെ നാട്ടു നടപ്പനുസരിച്ച് അല്ല നാടക നടപ്പനുസരിച്ച് പാട്ടുപാടി താളം ചവിട്ടി എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു.
8: എന്നാ അങ്ങനെ
3: ൂമൻ കോമാളിത്തൊക്കെ ഉണ്ടല്ലോ, ഒന്നുകൂടെ ചെരിച്ച് ഫിറ്റാക്കി പിന്നെ അരിമാവ് കൊണ്ടുള്ള മുഖത്തെഴുത്ത് ഇത്തിരി കൂടിയെന്നൊരു സംശയം.
8: സാരമില്ല, വിധിയാ വണ്ണം തുടങ്ങ്.

0: ആവു എന്റെ മന്ദ, ഒടുവിൽ നീ രംഗത്ത് എത്തിയല്ലോ. നാടകകൃത്ത് എന്ന നിലയിൽ ഞാൻ ധന്യനായി. എന്റെ സർഗഭാവനയുടെ മൂശയിൽ നീ കരുപ്പിടിച്ചു വന്ന സൃഷ്ടിയുടെ അന്തരാള ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച നോവ്, ചോരയും നീരുമുള്ള കഥാപാത്രമായി നീ അരങ്ങിൽ നിൽക്കുമ്പോൾ ആത്മസാക്ഷാത്കാരമായി മാറുകയാണ്. ഇനി ആ എഴുതിവെച്ച മൊഴികൾ തെറ്റാതെ ഉരിയാടി നീ തകർത്താട്.
1: അതിന് കഥാപാത്രത്തെ വേറെ നോക്കണം. കൃത്യേ, എന്നെ സൃഷ്ടിച്ചതോടൊപ്പം ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നു. എനിക്ക് ഇഷ്ടമുള്ള ലയോഗം ഞാൻ പറയൂ.
0: പൊന്നു മാന്താ, മാനസപുത്ര,
1: എന്റെ ചുണ്ടിലൊരുങ്ങാത്ത വാചകങ്ങൾ, എന്റെ മനസ്സിന് പിടിക്കാത്ത ആശയങ്ങൾ, നിങ്ങളിതൊക്കെ എഴുതി വെച്ചിരിക്കും. അത് എന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കുക, അതെനിക്ക് ഇഷ്ടല്ല.
0: സംവിധായക, വീണ്ടും പ്രതിസന്ധി.
1: ഒരു സന്ധിയില്ല, കൃത്യം സംവിധായകൻ ഒന്ന് മാറി നിന്നാ മതി. രാജങ്ങളിലെ രാജാവ് ഞാനാ.
2: അതെ, അരങ്ങേ ഭരിക്കുന്നത് നടന്മാരാണ്.
3: എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം. നാടകത്തിന് കൃത്ത് കൊടുത്ത പേര് മാറ്റണോ? മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ.
1: അതായത് മന്ദൻ ഗോവിന്ദന്റെ ഏതാനും സംശയങ്ങൾ.
3: അല്ല മന്ദ, നമുക്കിതൊരു ചോദ്യോത്തര രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യാം.
1: മതി, സോക്രട്ടീസും ശിഷ്യന്മാരും എന്ന പോലെ.
2: അതെ, എന്താ നിന്റെ ഒന്നാം സംശയം?
1: സംശയം, നമ്മളിൽ ചിലർ സോപ്പ് വാങ്ങുന്നതും നമ്മളിൽ ചിലർ ചില ആദർശങ്ങൾ സ്വീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് എന്റെ ഒന്നാം

0: സംശയം.
1: സോപ്പും ആദർശവും, സോപ്പ് പോലെയാണോ ആദർശം?
2: ആദർശം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സമൂലമായി സംസ്കരിച്ച് അവന്റെ സർവതോമുഖമായ വ്യക്തിത്വ വികാസത്തിലൂടെ നന്മയെ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര സ്ഥിതിയുടെ സൃഷ്ടി മുന്നിൽ കണ്ടുകൊണ്ട്.
0: പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതാണോ? നിങ്ങളെ പരസ്യം കാണാറില്ലേ, കേൾക്കാറില്ലേ, വായിക്കാറില്ലേ? ഇന്ന സോപ്പ് തേച്ചാ ഇന്ന ഗുണം, ഇന്ന പേസ്റ്റ് ഉപയോഗിച്ചാൽ ഇന്ന ഇന്ന ഗുണം. ഈ ഗുണപ്രകീർത്തനങ്ങൾ ഗാനമായും നൃത്തമായും നാടകമായും മറ്റു കാക്കത്തുള്ളായിരം രീതിയിലും നമ്മുടെ മനസ്സിലേക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിലരെങ്കിലും സോപ്പ് വാങ്ങുന്നത് പരസ്യത്തിൽ വിശ്വസിച്ചിട്ട്
3: ഗുണമേന്മ നോക്കിയിട്ടല്ലെന്ന് അർത്ഥം.
0: ഈ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദം നോക്ക്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നാൽ ഇന്ന ഗുണം, ഞങ്ങളുടെ ആദർശത്തിന് ഇന്ന മെച്ചം, ഞങ്ങളുടെ സംഘടനയിൽ വന്നാൽ ഇന്ന ഗുണം. ഈ ഗുണങ്ങൾ പ്രചരണങ്ങളുടെ രൂപത്തിൽ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദമായി നമ്മുടെ കാറിലെത്തുന്നു, മനസ്സിലെത്തുന്നു.
3: സോപ്പ് കമ്പനിക്കാരന്റെ പരസ്യം പോലെ.
0: രണ്ടിലും ചിന്താശക്തിയില്ലാത്ത ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുന്നു.
1: ഗോൾണം പറഞ്ഞതിൽ കാര്യമില്ലല്ലോ.
4: ഗുണനിലവാരം അറിയാതെ സോപ്പ് വാങ്ങുന്ന മാതിരി പ്രചരണത്തിൽ വിശ്വസിച്ച്
3: സ്വതന്ത്ര ചിന്തയെ ഞെക്കി കൊന്ന്.
1: അപ്പൊ സംഭവം ഗുണം പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊന്നും ഞാൻ അറിയണ്ടേ.
5: അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെന്ന് വെച്ചോ? അപ്പോ ഇന്നും പറഞ്ഞത് അത്ര കാര്യാക്കണ്ട. കാരണം
6: എന്തിലും സംശയമാണ്. മന്ദനാണേ വെറും മന്ദനാണ്, വെറും മന്ദനാണേ വെറും മന്ദൻ.
0: ആട്ടെ കോയിന്ന, എന്താ നിന്റെ രണ്ടാം സംശയം?
7: പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആ വിലാപം ഒന്ന് ശ്രദ്ധിക്ക്.
8: എവിടെ എന്റെ ഗ്രാമഭൂ

0: ചോരോണനാളുകൾ
1: കേട്ടില്ലേ കൂട്ടര്, ചങ്കുപൊട്ടി പാടുന്നതും പറയുന്നതും
2: കേട്ടു. നഷ്ടപ്പെട്ട ഗ്രാമജീവിതത്തിന്റെ
1: ഇത് തന്നെയാ എന്റെ രണ്ടാമത്തെ സംശയം, ഈ കരച്ചിൽ ആത്മാർത്ഥമോ ജാടയോ എന്ന്.
3: എന്ന് പറഞ്ഞാൽ
1: കവിയും കഥാകൃത്തും എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ഈ നിലവിളിയാണ്. എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി, നഷ്ടപ്പെട്ട ഗ്രാമ സൗഭാഗ്യത്തെ ഓർത്ത് എവിടെ നിന്നാണെന്നോ ഈ വിലാപം. നഗരവനങ്ങളിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കൂനയുടെ കുംഭഗോപുരത്തിൽ നിന്ന് ആര് പറഞ്ഞു ഇവരോട് ആ ഗ്രാമം വിട്ട് ഇങ്ങോട്ട് പോരാൻ? എന്തിനാ വേരുകൾ അറുത്തു?
2: അതോ ഉയർച്ചയുടെ വടവുകൾ തേടി സന്തതികൾക്ക് മമ്മി ഡാഡി സംസ്കാരം നേടാം.
4: മടിയിലിരുത്തിയ ബോമറേരിയൻ പട്ടിയുടെ കുഞ്ചിരോമങ്ങൾ തടവി തലോലിച്ച് മോട്ടോർ കാർ രഥങ്ങളിൽ നഗരം ചുറ്റാൻ,
1: എന്നിട്ടും പാടുന്നു എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി. ഇതൊരു തരം ജാടയല്ലേ എന്നാണ് എന്റെ രണ്ടാമത്തെ സംശയം.
2: ശരിയാ,
5: ഈ വരത്തന്മാരായി നഗരത്തിലെത്തിപ്പെട്ട ഈ വിലാപക്കാരാരെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന് വീട് വെക്കാറുണ്ടോ?
2: മാത്രമോ, ഗ്രാമീണനോട് പുച്ഛം. കൺട്രി ഫെല്ലോ,
4: റൂറൽ ബ്രീഡ്.
5: വല്ലപ്പോഴും നാട്ടിൻ പുറത്തു നിന്നെത്തുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റഫ് ചെയ്ത് ഷോക്കേസിൽ സൂക്ഷിച്ചാൽ സൗകര്യമായെന്നിവരുടെ വേരക്കിടാങ്ങൾ.
2: ബന്ധൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. കാരണം കോയിന്നൻ
1: അതാ, ഇതാണ് എന്റെ മൂന്നാമത്തെ സംശയം. അനുവദിക്കപ്പെട്ട കാലത്തിന്റെ പരിധിയിൽ മനുഷ്യന് പറയാനുള്ളത് മുഴുവൻ പറയാനും കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കാനും കഴിയുമോ എന്ന്.

0: ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ട് നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.
1: പുരാണം ദാനവാനം നിരുപമവൃതനാഭാരഖിന്നം ധരിത്രീം ഓരോ ലീലാവതാരെ പരിചുനൊടു സമാശ്വാസയന്തം നിതന്തം ക്ഷീരം ബോധോ ഭുജങ്കാധിപശയനതലെ യോഗനിദ്രാമുദാരം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേധ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗതാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പരമപാദാരവിന്ദങ്ങളെ ഹൃദയമലകർണികാമത്യത്തെങ്കിലാം മാറുവെച്ച് ഭക്തിപുരസരമാകും വണ്ണം ഉപാസിച്ചു കൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്നത് പല പ്രകാരേണയുണ്ട്. ദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം, കഥാപ്രസംഗം, കഥാശ്രവണം എന്നിവയിൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ പ്രാപിപ്പാനായിക്കൊണ്ട് കഥാശ്രവണത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്ന് വരുമ്പോൾ വാക്കുകൾക്ക് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ പരിപൂർണത ഉണ്ടായിരിക്കണം. അവയിൽ ഒന്നിൻ്റെയും ലവലേശം പോലുമില്ലെങ്കിലും മഹാന്മാരും ഭക്തന്മാരും സഹൃദയരുമായിട്ടുള്ളവരുടെ സദസ്സിൽ പഠിച്ചവണ്ണം പറയുക എന്ന് വരുമ്പോൾ ഈശ്വരായവൻ്റെ ബുദ്ധി ഈശ്വരകഥയെങ്കിലല്ലോ ലയിച്ചത്. അത് ഹേതുവായിട്ട് ഇവന് മേൽക്കുമേൽ ഗുണോത്കർഷം ഉണ്ടാകട്ടെ എന്നിങ്ങനെ മൽഗുരുഭൂതൻ്റെ നിയോഗം ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗൽ. എങ്കിലോ പണ്ട് സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പരമഭക്തനായിരിക്കുന്ന ശ്രീ ഹനുമാൻ സീതാന്വേഷണത്തിനായിക്കൊണ്ട് പുറപ്പെട്ട് ദക്ഷിണസമുദ്രത്തെ അതിക്രമിച്ച് ലങ്കാരാജധാനിയെ പ്രാപിച്ച് സീതയെ കണ്ടതിൻ്റെ ശേഷം പറയാനുള്ളതെല്ലാം പറഞ്ഞ് കേൾക്കാനുള്ളതെല്ലാം കേട്ട് പുലസ്ത്യവംശസംഭൂതനായിരിക്കുന്ന രാവണൻ്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ച് ഉദ്യാനഭജ്ജനം ചെയ്ത് പഞ്ചസേനാപതികളെയും അക്ഷകുമാരനെയും നിഗ്രഹിച്ചതിൻ്റെ ശേഷം ഇന്ദ്രജിത്തുമായി യുദ്ധമാരംഭിപ്പൂതം ചെയ്തു ആയത് എപ്രകാരമാകുന്നത്: നേതും ശോകരസം നിശാചരപദേ ഹന്തും തമും രക്ഷസം രചയിതും മാനം വിനാരോദനം സൂര്യാചന്ദ്രമസോ പ്രവേശവികലം ലങ്കാപുരീമഗ്നിനം ശുദ്ധം കർത്തുമമുഷ്യ വാസവചിത ജാതോരണത്തോരണേ. തോരണേ രണം ജാതം. തോരണം എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധമുണ്ടായിരുന്നു. തോരണം എന്ന സ്ഥലമൊന്നുമില്ല. തോരണം സാധാരണ കെട്ടി അലങ്കരിച്ച് വിധാനിച്ച് വാഴക്കൊലയൊക്കെ കെട്ടി വലിയ രീതിയിൽ ആഘോഷത്തോടുകൂടി ചെയ്യുന്നത് എവിടെയാ? വലിയ വലിയ കേമന്മാരും മഹാന്മാരും ആയിട്ടുള്ളവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ സ്വീകരണ കവാടത്തിൽ അലങ്കാരങ്ങളുണ്ടാവും. അതാണ് സ്വീകരണ സ്വീകരണ കവാടം, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രവേശന കവാടം. ആ പ്രവേശന കവാടത്തിൽ വെച്ചാണ് യുദ്ധം ഉണ്ടായത്. യുദ്ധം ആരുമായിട്ടുമാണ് യുദ്ധം ചെയ്തത്? ഇന്ദ്രജിത്തുമായിട്ടാണ്. വാസവചിത ജാതോരണ തോരണേ. വാസവചി ഇന്ദ്രജിത്തുമായിട്ട് യുദ്ധമുണ്ടായി എന്നുള്ളത്. ഇന്ദ്രജിത്തുമായി ആരാണ് യുദ്ധം ചെയ്തത്? ശ്രീ ഹനുമാൻ. യുദ്ധം ചെയ്യാനായിട്ടൊന്നും അല്ല ഹനുമാൻ ലങ്കാരാജധാനിയിലെത്തിയത്, പിന്നെയോ സീതാന്വേഷണത്തിനായിട്ട് വന്നതാണ്. യുദ്ധത്തിനുള്ള കോപ്പുകളൊന്നുമില്ല, ആന അമ്പാരി തുടങ്ങിയ അലങ്കാരങ്ങളൊന്നുമില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ലാതെയാണ് വന്നത്. അവിടെ വന്ന് ഇന്ദ്രജിത്തുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഹനുമാന് ചില മോഹങ്ങളുണ്ടായിരുന്നു. അല്ല, എല്ലാ യുദ്ധങ്ങൾക്കും അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും മോഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാ യുദ്ധം ചെയ്യുക, അല്ലാതെ മോക്ഷത്തിന് വേണ്ടി ആരും യുദ്ധം ചെയ്യാറില്ല. ഹനുമാനും അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെന്താ? അതെ, നേതും ശോകരസം നിശാചരപതേ. നിശാചരപതിക്ക് രാക്ഷസ ചക്രവർത്തിയായ രാവണന് ശോകരസമുണ്ടാണ്, ദുഃഖം ഉണ്ടാകണം. രാവണന് ദുഃഖം ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ഹന്തുന്തമും രാക്ഷസം, കുറെ രാക്ഷസന്മാരെ ഇപ്പോൾ കൊല്ലണം. എന്തിനാണ് രാക്ഷസന്മാരെ കൊല്ലുന്നത്? രാക്ഷസന്മാരെ ഇപ്പോൾ കുറെ കൊന്നാൽ പിന്നീട് രാമരാവണ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അതിൽ കുറച്ച് രാക്ഷസന്മാരെ കൊന്നാൽ മതി. രാമരാവണ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ രാവണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രാവണൻ്റെ അനുജനായ കുംഭകർണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയൊക്കെ പോകുള്ളൂ. ഈ സാധാരണ രാക്ഷസന്മാരെയൊക്കെ കൊല്ലേണ്ട ചുമതല അത് തൻ്റെ ശിരസിലായിരിക്കും ഉണ്ടാവുക. തസ്യന്തപുരയോഷിതം രജയിതും മാനം വിനാരോദനം. രാവണൻ്റെ അന്തപുര സ്ത്രീകളുടെ നാണം കെട്ട കരച്ചിൽ കേൾക്കണം. അതെന്താ? അതെ, നാണം കെട്ട കരച്ചിലും അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിലും ഉണ്ടോ? അങ്ങനെയുണ്ട്. അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിലെന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തന്മാർ തനിച്ചായിരിക്കുമ്പോൾ, ഭാര്യ പറയാം, അവർ പല പയ്യാരങ്ങളും പറയും, സന്തോഷം പങ്കിടും, കുറ്റം പറയും, പരാതി പറയും, പഴി പറയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഭാര്യ പലത് പറഞ്ഞ് കരയും ചിലപ്പോൾ. എന്താ കരച്ചിലിൻ്റെ കാരണം? ആ, എത്ര കാലമായി പറയുന്നു, എനിക്കൊരു മാല, ഒരു സ്വർണ്ണമാല വേണമെന്ന് പറയാറില്ലേ. ഇത് കിട്ട് തരുന്നുണ്ടോ, വാങ്ങിച്ചു തരുന്നുണ്ടോ? ഇതാ ആ സൗദാമനയുടെ കഴുത്തിൽ കിടക്കുന്ന മാല, എത്ര സുന്ദരമായ മാലയാണ്, എത്ര മനോഹരമായ മാല. അതുപോലൊരു മാല എനിക്ക് വരണം, മേടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായില്ലല്ലോ, അനവധി കാലമായില്ലേ അതൊന്നും. അപ്പോൾ ഭർത്താവ് പറയും, അല്ല സ്വർണത്തിന് എന്താ വില ഇപ്പോൾ? ഒരു മാല തീർക്കണമെന്നുണ്ടെങ്കിൽ, സ്വർണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വരായിക കൊണ്ടൊന്നും അത് മതിയാവില്ല. അതൊക്കെ അങ്ങ് വെറുതെ പറയുക, അങ്ങർക്ക് അങ്ങേക്ക് ആഗ്രഹമില്ലാത്ത സ്നേഹക്കുറവുള്ളത് കൊണ്ടാണ് എനിക്ക് വാങ്ങിത്തരാത് എന്ന്. ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ബന്ധുവോ മിത്രമോ സയൽവാസിയോ ആരെങ്കിലും വന്ന് കരഞ്ഞ്, എത്ര കാലമായി കണ്ടിട്ട്, വരൂ വരൂ, എന്താ ഒറ്റയ്ക്ക് പോകുന്നത്? ഞങ്ങൾ വിചാരിച്ചു ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന്. അല്ല, ക്ലാങ്ങളിയൊന്നും കൊണ്ടുവരാതിരുന്ന എന്താ, എന്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടത്? ഇങ്ങനെയൊക്കെ അതുവരെ കരഞ്ഞുകൊണ്ട് നിന്ന ഭർത്താവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ അഞ്ഞിരുടെ മുമ്പിൽ വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് കരയില്ല. അതാണ് അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിൽ. എന്നാൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ കരയും. അങ്ങനെ കരയാത്ത ഭാര്യമാരും ഉണ്ടായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ കരയും. ഭാര്യ കരയുമ്പോൾ അടുത്ത അയൽവാസികൾ ആശ്വസിപ്പിക്കാൻ വരും, ബന്ധുക്കൾ ആശ്വസിപ്പിക്കാൻ വരും, അല്ല ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ, ആരാണെങ്കിലും ലോകത്തിൽ ജനിക്കുന്നവരൊക്കെ മരിക്കും. അപ്പോൾ ഈ മരണം കൊണ്ട് ഇങ്ങനെ കിടന്ന് ദുഃഖിച്ചാൽ എങ്ങനെയാ, കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ, ആശ്വസിക്കൂ, കുറച്ചു നേരം ആശ്വസിക്കൂ, സമാധാനമായിട്ടിരിക്കൂ, ആ ക്ലാങ്ങളുടെ കാര്യം ആലോചിക്കണ്ടേ, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചത് കൊണ്ട് ഏതെങ്കിലും സ്ത്രീ ഭർത്താവ് മരിച്ചിരിക്കുമ്പോൾ കരയാതിരിക്കുമോ? കരയും, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും, അത് സ്വഭാവമാണത്. അതുകൊണ്ട് അത് നാണം കെട്ട കരച്ചിലാണ്. ആ നാണം കെട്ട കരച്ചിൽ കേൾക്കണമെന്നാണ് ഹനുമാൻ്റെ ആഗ്രഹം. ആരുടെ? രാക്ഷസ സ്ത്രീകളുടെ, രാവണൻ്റെ അന്തപുര സ്ത്രീകളുടെ നാണം കെട്ട കരച്ചിൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ രാവണൻ്റെ അന്തപുര സ്ത്രീകൾക്ക് വൈധവ്യം വരണം എന്നാണ് ഹനുമാൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഈ കുറെ പേരെ ഇപ്പോൾ നിഗ്രഹിക്കണം.
0: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് സുപ്രഭാതം സുപ്രഭാതം എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും മനോഹരമായ പ്രഭാതവന്ദനങ്ങളിലൊന്നാണ് വയലാർ രാമവർമ്മ പണിതീരാത്ത വീട് എന്ന ചിത്രത്തിനു വേണ്ടി രചിച്ച സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം എന്ന ഗാനം. കേവലം ഒരു ആശംസ എന്നതിലുപരി ഭക്തിയും ദാർശനികതയും സൗന്ദര്യബോധവും സമന്വയിക്കുന്ന ഒരു കാവ്യശില്പമാണിത്. ഗാനത്തിന്റെ തുടക്കം തന്നെ പ്രകൃതിയിലെ അതിശക്തമായ ബിംബങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ഇത് കേൾവിക്കാരനെ സാധാരണ ചുറ്റുപാടുകളിൽ നിന്ന് ഒരു ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാമുഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, പുലരിയെ, അതായത് ജ്യോതിർമയ്യാം ഉഷസിനെ സ്വാഗതം ചെയ്യാനായി കവി വിളിക്കുന്നത് ആരെയാണ്? നീലഗിരിയെ, ജ്വാലാമുഖികളെ, വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ. നീലഗിരിയുടെ മഞ്ഞിൽ പുതഞ്ഞ സഖികളായ മേഘങ്ങൾ പ്രകാശത്തെ, അതായത് ജ്വാലാമുഖിയെ വഹിച്ചുകൊണ്ട് ഉഷസിനെ വെള്ളികൊണ്ടുള്ള ചാമരം വീശുന്നു എന്ന കാൽപ്പനിക ദൃശ്യം ഗാനത്തിന് അസാധാരണമായ സൗന്ദര്യം നൽകുന്നു. പ്രഭാതം ഒരനുഷ്ഠാനമാണെന്നും പ്രകൃതി അതിന്റെ ഭൃത്യരാണെന്നുമുള്ള ഭാവം ഇവിടെ ശക്തമാണ്. ഗാനത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയിൽ മനുഷ്യന്റെ നിസാരതയും ദൈവികമായ സൃഷ്ടിയുടെ അനന്തതയും വയലാർ വരച്ചുകാട്ടുന്നു. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡലശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. പ്രപഞ്ചത്തിന്റെ ശില്പിയെ കവി അഭിസംബോധന ചെയ്യുന്നു. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കറുത്ത കല്ലുകളായി, അതായത് അഞ്ജനക്കല്ലുകളായി കണ്ട് അവ മിനുക്കിയടുക്കിയാണ് ശില്പി ഈ പ്രപഞ്ച മന്ദിരം പണിതത്. ഈ മന്ദിരത്തിന്റെ പണി ഒരിക്കലും തീരുന്നില്ല എന്ന ദാർശനിക സത്യം ഇതിലുണ്ട്. സൃഷ്ടി എന്നത് നിത്യമായ ഒരു പ്രക്രിയയാണ്. ഈ അനന്തമായ ദൈവിക സൃഷ്ടിക്ക് മുന്നിൽ മനുഷ്യന്റെ അഹംഭാവം വെടിയാൻ കവി നടത്തുന്ന അപേക്ഷയാണ് ഈ ഖണ്ഡികയുടെ കാതൽ. നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുര മുറ്റത്ത് ഞാൻ എന്റെ മുറികൂടി പണിയിച്ചോട്ടെ. പ്രപഞ്ചമാകുന്ന നാലുകെട്ടിൽ തനിക്ക് തന്റേതായ ഒരു ചെറിയ മുറി പണിയാനുള്ള അനുവാദം ചോദിക്കുന്നതിലൂടെ താൽക്കാലികമായ മനുഷ്യജീവിതം അനശ്വരമായ പ്രപഞ്ചത്തിൽ ഒരൽപ്പം ഇടം നേടാൻ നടത്തുന്ന വിനയപൂർണമായ അപേക്ഷ വെളിവാകുന്നു. ഇത് അസ്തിത്വപരമായ ഒരു ചോദ്യമാണ്. എനിക്ക് ഈ ലോകത്ത് ഒരൽപ്പം ഇടമുണ്ടോ? രണ്ടാമത്തെ ഖണ്ഡികയിൽ പ്രപഞ്ചത്തിന്റെ മഹത്വത്തിൽ നിന്ന് കവി പ്രകൃതിയുടെ സൗന്ദര്യത്തിലേക്കും വ്യക്തിപരമായ സമർപ്പണത്തിലേക്കും കടക്കുന്നു. വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ എന്ന പ്രയോഗം നോക്കൂ. വസന്തവും ശിശിരവും മനുഷ്യരെപ്പോലെ കുളിക്കാനിറങ്ങുന്ന ഒരു ദേവതീർത്ഥമായി കവി വനസരോവരത്തെ ഉയർത്തുന്നു. ഇത് പ്രകൃതിയുടെ പരിശുദ്ധിയെയും കാലത്തെപ്പോലും ശുദ്ധീകരിക്കുന്ന അതിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. കായലിന്റെ നീലനിറം മുടിയായും കായൽ തീരങ്ങൾ മുടിച്ചുരുളുകളായും കവി സങ്കൽപ്പിക്കുന്നു. നിന്റെ നീലവാർ മുടിച്ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. പ്രപഞ്ചത്തിന്റെ മനോഹാരിതയ്ക്ക് മുൻപിൽ താൻ എത്ര ചെറുതാണെങ്കിലും തന്റെ ചെറിയ സംഭാവന ആ മഹത്വത്തിൽ സമർപ്പിക്കാൻ കവി ആഗ്രഹിക്കുന്നു. ഈ പൂ എന്നത് കവിയുടെ സൃഷ്ടിയോ ഭക്തിയോ സ്നേഹമോ ആകാം. തന്റെ സകല കഴിവുകളും ഈ പ്രപഞ്ച സൗന്ദര്യത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അതിന്റെ ഭാഗമാകാനുള്ള ആഗ്രഹമാണ് ഈ വരികളിൽ ഉള്ളത്.
1: കണ്ണന്തലിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

ആധുനിക മനഃശാസ്ത്രവും പുരാതന ആത്മീയ ചിന്തകളും സംഗമിക്കുന്ന അപൂർവമായ ഒരു കൃതിയാണ് ഷെൽഡൻ ബി കോപ്പിന്റെ ഇഫ് യു മീറ്റ് ബുദ്ധ ഓൺ ദി റോഡ് കിൽ ഹിം. പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ അല്പം അക്രമാസക്തമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ അഗാധമായ ഒരു സെൻ തത്വചിന്തയുണ്ട്. തന്റെ ജീവിതത്തിന്റെ അർത്ഥം തേടി അലയുന്ന ഏതൊരു മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഈ പുസ്തകം ആത്മീയമായ അടിമത്തങ്ങളിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ്.

സംസാരിക്കുന്നത്. നിങ്ങൾ വഴിയിൽ വെച്ച് ബുദ്ധനെ കണ്ടുമുട്ടിയാൽ അവനെ കൊല്ലുക എന്നത് ഒരു സെൻ ചൊല്ലാണ്. ഇതിന്റെ അർത്ഥം യഥാർത്ഥ ബുദ്ധനെ കൊല്ലുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ബുദ്ധന്റെ സങ്കല്പത്തെ അഥവാ ഗുരു എന്ന ബിംബത്തെ ഇല്ലാതാക്കുക എന്നതാണ്. സത്യം തേടിയുള്ള യാത്രയിൽ പുറമേയുള്ള ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ മറ്റൊരാളെ മാതൃകയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്നു എന്നുമാണ് ഇതിലൂടെ ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത്. മനഃശാസ്ത്രപരമായ ചികിത്സയിൽ രോഗി പലപ്പോഴും തന്റെ ഡോക്ടറെ ഒരു രക്ഷകനായി കാണാറുണ്ട്. അതുപോലെ ആത്മീയ യാത്രയിൽ ശിഷ്യൻ ഗുരുവിനെ സർവജ്ഞനായി കാണുന്നു. എന്നാൽ യഥാർത്ഥ വിമോചനം ലഭിക്കുന്നത് നമ്മെ രക്ഷിക്കാൻ പുറമേ ഒരാൾ വരും എന്ന പ്രതീക്ഷ അവസാനിപ്പിക്കുമ്പോഴാണെന്ന് കോപ്പ് വാദിക്കുന്നു. ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. ബുദ്ധൻ പോലും നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കില്ല, കാരണം സത്യം നിങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജീവിതത്തെ ഒരു വലിയ തീർത്ഥാടനമായാണ് പുസ്തകം ചിത്രീകരിക്കുന്നത്. ഈ യാത്രയിൽ നാം പലരെയും കണ്ടുമുട്ടും, പലരിൽ നിന്നും പഠിക്കും. എന്നാൽ ആരെയും ഒരു ശാശ്വത രക്ഷകനായി കൂടെ കൂട്ടരുത്. ഈ യാത്ര ഒറ്റയ്ക്കുള്ളതാണ്. ഈ തീർത്ഥാടനത്തിൽ കൈപിടിച്ചു നടത്താൻ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന യാഥാർത്ഥ്യം ഗ്രന്ഥകാരൻ വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരാളുടെ അറിവ് കടമെടുക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം അനുഭവങ്ങളിലൂടെ സത്യം കണ്ടെത്തുക എന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള പുണ്യവിഗ്രഹങ്ങളെയും സിദ്ധാന്തങ്ങളെയും തകർക്കുമ്പോഴാണ് നാം സ്വതന്ത്രരാകുന്നത്. നിങ്ങളെ സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ മറ്റൊരാൾക്കും കഴിയില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടേത് മാത്രമാണ്. സത്യസന്ധവും എന്നാൽ അല്പം കടുപ്പമേറിയതുമായ വായനയാണ് ഈ പുസ്തകം നൽകുന്നത്. ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന മനുഷ്യനോട് നിങ്ങൾക്ക് ആരെയും ലഭിക്കില്ല എന്ന് പറയുന്നതിലൂടെ അവനെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് അവനെ ശക്തനാക്കുകയാണ് ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. സ്വന്തം ആന്തരിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനും മറ്റൊരാളുടെ നിഴലില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ കൃതി ഒരു വഴികാട്ടിയാണ്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സംഗീത സംവിധായകൻ ശ്യാമിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എത്രയോ പാട്ടുകൾ നിറച്ചു വച്ചതാണ് മനുഷ്യ മനസ്സ്. ഓരോ പാട്ടുകൾക്കും വരച്ചു വയ്ക്കാനാകുന്നത് ഓരോ ഛായാചിത്രങ്ങളാണ്. മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്മൃതി ചിത്രങ്ങൾ വിടർന്നു നിൽക്കാൻ പാട്ടുകൾ തന്നെ വേണം. ഭാവനയുടെയും സംഗീതത്തിൻ്റെയും മായിക സൗന്ദര്യം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് പാട്ടിലൂടെയാണ്. പാട്ടിൻ്റെ മുമ്പിൽ പണ്ഡിതനും പാമരനുമില്ല. അത് എല്ലാവരെയും ഒരുപോലെ തലോടിക്കടന്നു പോകുന്ന ഇളം കാറ്റാകുന്നു, നറുനിലാവാകുന്നു. നിലാവിൻ്റെ മാസ്മരികതയോടെ, തളിർത്തെന്നലിൻ്റെ ലാളിത്യത്തോടെ, പാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കാൻ പല്ലവികളും അനുപല്ലവികളും മുത്തുപോൽ കോർത്തിണക്കിയ സംഗീത സംവിധായകരായിരുന്നു ശ്യാം. 7 സ്വരങ്ങൾ മാത്രമാണ് എൻ്റെ മൂലധനമെന്ന് പറഞ്ഞ ആൾ ലോകസംഗീതത്തിന്റെ ധ്വനിയെ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ആഴങ്ങളിൽ വിലയിപ്പിക്കാൻ ശ്രമിച്ച ഭാവ സംഗീത ഉപാസകൻ ശ്യാം.

സാമുവൽ ജോസഫിനെ ശ്യാമാക്കി മാറ്റിയത് സാക്ഷാൽ എം എസ് വിശ്വനാഥൻ. വയലിൻ വായിച്ചു തുടങ്ങിയ കാലം, കർണാട്ടിക് ശൈലിയിൽ വയലിൻ വായിച്ചു പഠിക്കാൻ പ്രേരിപ്പിച്ചതും ഗുരുവായ എം എസ് വി തന്നെയാണ്. സലിൽ ചൗധരിയും വയലിനിസ്റ്റായിരുന്നു. ശ്യാം കൽക്കട്ടയിൽ സലിൽദായ കാണാൻ പോയപ്പോൾ അവിടുത്തെ തെരുവു ഗായകർ പാടുന്ന പാട്ട് കേട്ടാണ് പിന്നീട് സരിത എന്ന മലയാള ചിത്രത്തിലെ മഞ്ഞിൻ തേരേറി എന്ന പാട്ടിന് സംഗീതം ആവിഷ്കരിക്കുന്നത്. എന്നാൽ ശ്യാമിൻ്റെ സംഗീത സംവിധായകൻ എന്ന നിലയിലുള്ള ആദ്യത്തെ അരങ്ങേറ്റം തമിഴകത്തായിരുന്നു. എതിരുകൾ ജാഗ്രത എന്ന ചിത്രം എസ് പി ബിയും വസന്തയും പാടി ഹിറ്റാക്കിയ വിണ്ണിലിരുന്നാലോ എന്ന പാട്ട്.

നടൻ മധുവിൻ്റെ ആദ്യ പ്രോജക്റ്റ് മാന്യശ്രീ വിശ്വാമിത്രൻ. അതിൻ്റെ സംഗീത ചുമതല ശ്യാമിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് ഷീലയായിരുന്നു. ഗാനരചയിതാവ് പി ഭാസ്കരൻ. ഈണത്തിനൊപ്പിച്ച് പാട്ടെഴുതുന്ന രീതിയോട് താല്പര്യമില്ലാത്ത ആൾ. എന്നാൽ സിനിമാ പ്രവർത്തകരെ അമ്പരപ്പിച്ചുകൊണ്ട് ശ്യാമിട്ട ഈണത്തിനനുസരിച്ച് 6 പാട്ടുകൾ പി ഭാസ്കരൻ എഴുതിക്കൊടുത്തു. അതിൽ 4 സൂപ്പർ ഹിറ്റുകളായി. ഹ, സംഗീത മധുര നാദലയം കേട്ടില്ലേ, കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ, വാടി വീണ, കനവു നെയ്തൊരു കൽപ്പിത കഥയിലെ എന്നിങ്ങനെ ഹിറ്റുകളുടെ ഘോഷയാത്ര. മലയാളക്കരയിൽ ശ്യാമെന്ന പുതിയ സംഗീത സംവിധായകന്റെ ഉദയം.

ബിച്ചു തിരുമലയും ശ്യാമം ചേർന്നൊരുക്കിയ ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിലെ വാടാമലരുകളാണ്. എത്രയെത്ര പാട്ടുകൾ! പാവാട വേണം, കന്നിപ്പളങ്കെ, നിഴലായി ഒഴുകിവരും, കണ്ണാന്തളിയും, കസ്തൂരിമാൻ കുരുന്നേ, മൈനാകം, കടലിൽ നിന്നുയരുന്നുവോ, ശ്രുതിയിൽ നിന്നുണരും നാദശലഭങ്ങളെ, എണ്ണി എണ്ണി പറയാവുന്ന ഗാനമുത്തുകൾ. 1984 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ശ്യാമന് ലഭിച്ചത് കാണാമറയത്ത് എന്ന ചിത്രത്തിലെ കസ്തൂരിമാൻ കുരുന്നേ എന്ന പാട്ടിനായിരുന്നു. 1983 കാവാലം രചന നിർവഹിച്ച ആരൂഢം എന്ന ചിത്രത്തിലെ കാത്തിരിപ്പൂ എന്ന ഗാനത്തിനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭ്യമായി.

നിർമ്മിക്കപ്പെടുന്ന സംഗീതം പലതരത്തിലാണ്. സാരള്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത്, നേർമയിൽ വന്ന് ഹൃദയത്തെ തൊടുന്നത്, ഈണമധുരിമ കൊണ്ട് ഉലച്ചു കളയുന്നത്, ഘടനകളെ കീഴ്മേൽ മറിക്കുന്നത്, കാൽപ്പനിക സംഗീതം പൊഴിക്കുന്നത്, നിലവിലുള്ള രീതികൾ മായ്ച്ചുകൊണ്ട് ധ്വനിമയമായി മുഴങ്ങുന്നത് തുടങ്ങി പലതും സംഗീതത്തിൽ പരീക്ഷിച്ച സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അനേകം ചലച്ചിത്ര ഗാനങ്ങൾ മലയാള മണ്ണിന് സംഭാവനയായി നൽകാൻ അദ്വിതീയനായ ആ കലാകാരന് സാധിച്ചു.

സിനിമയിലെ സംഗീതം കഥാമുഹൂർത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത്. കേവലമായ കേൾവിക്കപ്പുറം കഥാപാത്രത്തിൻ്റെ അന്തസ്സംഘർഷങ്ങളിലേക്കും വികാര വിചാരങ്ങളിലേക്കും എളുപ്പം കടന്നു ചെല്ലാവുന്ന അനുഭൂതിയുടെ താക്കോലുകളാണ് ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും. ഗാനങ്ങൾ കഥയ്ക്കിണങ്ങും മട്ടിൽ ഗായകന്റെയോ ഗായികയുടെയോ വികാര വിചാരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പശ്ചാത്തല സംഗീതം സിനിമയിലുടനീളം സിരകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തസഞ്ചാരം പോലെ അവിരാമം തുടരുന്നു. പശ്ചാത്തല സംഗീതത്തിന്റെ കാര്യത്തിലും പാട്ടുകൾക്ക് ആവശ്യമായ ഈണങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ച കലാകാരനായിരുന്നു ശ്യാം.

കെ എസ് ചിത്രയുടെ ആലാപന ജീവിതത്തിൽ വലിയൊരു തുടക്കം സമ്മാനിച്ചത് ശ്യാമിന്റെ ചരിത്ര നിയോഗം. നിറക്കൂട്ട് എന്ന ചലച്ചിത്രത്തിലെ പൂമാനമേ എന്ന പാട്ട് ചിത്രയെ ശ്രോതാക്കളുടെ ഹൃദയത്തോടടുപ്പിച്ച പാട്ട്. അതിനു മുൻപ് എസ് ജാനകിക്ക് വേണ്ടി സംവിധാനം ചെയ്തു വച്ചിരുന്ന ഉയരങ്ങളിൽ എന്ന ചിത്രങ്ങളിലെ പാട്ട് ജാനകിക്ക് അസൗകര്യമായിരുന്നതിനാൽ കെ എസ് ചിത്ര എന്ന കൊച്ചു ഗായികയെ കൊണ്ട് ശ്യാം പാടിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് എസ് ജാനകി ചിത്രയെ ഏറെ അഭിനന്ദിച്ചു. വാനം പാടി എന്നാരംഭിക്കുന്ന ആ ഗാനം അത്രമേൽ മധുരതരമായിരുന്നു.

പ്രണയ കാൽപ്പനികതയുടെ കൊടിയേറ്റം ഋതുപരാഗം പകർന്ന നിരവധി ഗാനങ്ങൾ ചുനക്കര ശ്യാം കൂട്ടുകെട്ടിലുണ്ടായി. മുല്ലവള്ളിക്കുടലിൽ പാതിരാത്താരമേ, സിന്ദൂരത്തിലകവുമായി, ശരത്കാല സന്ധ്യ, ദേവദാരു പൂത്തു, ചന്ദനക്കുറിയുമായി വാ, ഹൃദയവനിയിലെ, ശ്യാമമേഘമേ നീ എന്നു തുടങ്ങി എത്രയോ ഹൃദ്യമായ ഗാനങ്ങൾ ചുനക്കര ശ്യാം കൂട്ടുകെട്ടിൽ പിറന്നതാണ്.

0: വരുമോ?
1: നാദാത്മകതയാണ് ONV യുടെ പാട്ടുകൾ. സംഗീതം പൊഴിക്കുന്ന പദങ്ങൾ കൊണ്ടുള്ള ചിത്രശാലയാണത്. അതിൽ വിരൽ തൊട്ട് ശ്യാമുണ്ടാക്കിയ ഈണങ്ങൾ, ഇടനെഞ്ചിൽ മധുരമാം തൊടുതാളം കേൾക്കവേ, ഇവിടെ നിൻകൂട്ടിലെ മൈനപ്പാടിയോ, ഓരോ പദങ്ങളിലും ശ്യാം സംഗീതത്തെ ഈണത്തിൻ്റെ സൗമ്യതയിൽ ലയിപ്പിച്ചിരിക്കുന്നു. ONV യുടെ കവിതകളിൽ ശ്യാമിൻ്റെ ഈണം അലിയുമ്പോഴുണ്ടാകുന്ന വശ്യചാരുത മലയാളിയെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചിട്ടുള്ളത്. ഒരു മഞ്ഞുതുള്ളിയിൽ നീലവാനം കാണാനും ഒരു കുഞ്ഞുപൂവിൽ വസന്തം അനുഭവിക്കാനുമൊക്കെ കവിക്ക് മാത്രമേ കഴിയൂ. എന്നാൽ അക്ഷരങ്ങളിൽ നിന്ന് അനുപമ വിധാനങ്ങളിലേക്ക് ഒരു പാട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന ആഹ്ലാദം, അത് മലയാളിക്ക് പകർന്നു തന്നത് ONV യും ശ്യാമും ചേർന്ന് തന്നെയാണ്.

ശ്യാമിനെ ഒരു മലയാളിയായി കേരളക്കര കാണുന്നത്. സംഗീതത്തിന് ഭാഷയില്ല, അതിരുകളുമില്ല എന്ന് തെളിയിക്കുന്ന വ്യക്തിത്വം, മനസ്സിലൊരു മയിൽപ്പീലി വീശുന്നതിൻ്റെ മനോഹാരിതയും തെന്നൽ കുളിരും ഒ എൻ വി ശ്യാം കൂട്ടുകെട്ടിലുണ്ടായ ഗാനങ്ങൾ പകർന്നു തരുന്നു. ചിലപ്പോൾ ഒരു സുഖസ്പർശം, മറ്റു ചിലപ്പോൾ നേരിയ നൊമ്പര ഛായ, വേറെ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ മഹോത്സവം, മനസ്സിനെ അനുഭവിപ്പിക്കുന്ന പാട്ടുകൾ, താളതിമിത്തമായ സ്വര സംവിധാനത്തിനപ്പുറത്ത് ഭാവാത്മകതയുടേതായ ഒരു ആന്തരിക സംഗീതം നിർവഹിക്കാൻ ശ്യാമിന് കഴിയുന്നുണ്ട്. ഈണം തുളുമ്പുന്ന ഗാനശില്പങ്ങളാണ് ശ്യാമിൻ്റേത്.

ശ്യാമിന്റെ സംഗീതകാലം മലയാളത്തിലെ ജനപ്രിയ സംഗീതത്തിന്റെ ഏറ്റവും ഹൃദ്യമായ കാലമാണ്. ഏതു വൃന്ദസംഗീതത്തിലും ശ്യാമിന്റെ മൗലികമായ സംഗീത സംവിധാന ശൈലി വേറിട്ടുനിന്നു. പാട്ടുകളിലൊന്നും അളവിൽ കവിഞ്ഞ മാജിക്കുകളൊന്നും കലർത്താതെ ഈണത്തിന്റെ സവിശേഷ പ്രവാഹത്തിൽ നമ്മുടെ മനസ്സിൽ പതിയുന്നതെന്തോ അതാണ് ശ്യാമിന്റെ സംഗീതം. മഞ്ഞേവ മധുവിതുവേള, കുങ്കുമസൂര്യൻ രാഗാംശു ചാർത്തി, കരകാണ കടലലമേലെ, വൈശാഖ സന്ധ്യെ എന്നീ പാട്ടുകൾ ശ്യാമിന്റെ സംഗീതത്തിൽ യൂസഫ് അലി രചന നിർവഹിച്ചവയാണ്. അന്യൂനമായ ആസ്വാദന രസം ആ പാട്ടുകളിലെ പല്ലവകളിൽ നിന്നും അനുപല്ലവകളിൽ നിന്നും ഇന്നും ഊറിക്കൊണ്ടേയിരിക്കുന്നു.

ശ്യാമിലെ ശ്യാമഭാവം എന്റെ പാട്ടിന്റെ വഴികളിൽ എത്തിച്ചത് സുഖകരമായ സർഗാനുഭവമായിരുന്നു. ഗേയകാരനെ തിരിച്ചറിയാനും വാഗർത്ഥങ്ങളിലൂടെ ക്രിയോന്മുഖനാക്കാനും കഴിഞ്ഞ ഇടപെടലുകളുടെ വിശദാംശങ്ങൾ പെറുക്കിയെടുത്ത് നിരത്തുവാൻ കഴിയുന്നില്ലെങ്കിലും ആകെ തുകയായി ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് പാരസ്പര്യത്തിന്റെ ആവേശകരമായ വിഷയങ്ങളാണ്. കാവാലം നാരായണ പണിക്കർ ശ്യാമിനെ അടയാളപ്പെടുത്തുന്ന വാക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ ആരോരുമറിയാതെ നിലാവിന്റെ നാട്ടിൽ സന്ധ്യക്കെന്തിന് സിന്ദൂരം, ആരൂഢം എന്നീ ചലച്ചിത്രങ്ങളിൽ കാവാലത്തിന്റെ വരികൾക്ക് ശ്യാം ഈണമെഴുതി.

ആത്മാവിനെ ഈണം കൊണ്ട് സ്പർശിക്കുന്ന പാട്ടുകൾ. അങ്ങനെ ഒരൊറ്റ വിശേഷണത്തിൽ ഒതുങ്ങില്ല ശ്യാമിൻ്റെ പാട്ടുകൾ. അതിൽ നിന്ന് ശോകത്തിൻ്റെ ഭാവക്കടലും ഭക്തിയുടെ രാഗനൈവേദ്യവും പ്രണയത്തിൻ്റെ ലയസംഗീതവുമെല്ലാം കണ്ടെടുക്കാനാവുന്നതാണ്. മനോജ്ഞമായ ഗാനങ്ങളാവണം തന്നിൽ നിന്ന് ഉതിരേണ്ടത് എന്ന നിർബന്ധം ശ്യാമിനുണ്ടായിരുന്നു എന്ന് തോന്നും വിധമാണ് ഓരോ പാട്ടുകളുടെയും ലയവിന്യാസം. തൃപ്തികരമായ ഈണം, അതായിരുന്നു തപസ്യ. ആ തപസ്യയാകട്ടെ എല്ലാ പാട്ടുകളിലും ഇഴുകിച്ചേർന്നു കിടക്കുന്നു.

ഒറ്റക്കമ്പി നാദം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. എന്താണ് ജീവിതത്തിൻ്റെ വില? അല്ലെങ്കിൽ എത്രയാണ് ജീവിതത്തിൻ്റെ വില? ജീവിതത്തിൻ്റെ വില എന്നത് നമ്മളതിനെ എത്രത്തോളം മൂല്യവത്തായി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവരവരാണ് സ്വന്തം ജീവിതത്തിന് വിലയിടുന്നത്. പണ്ട് നാട്ടിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വിധവയായ അവർക്ക് മറ്റു മാർഗങ്ങൾ തീരെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതായി വന്നതെന്ന് അവരുടെ ന്യായം. അതെന്തോ ആവട്ടെ, ഒരിക്കൽ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ കുറച്ച് സദാചാര പ്രവർത്തകർ അവരുടെ വീട്ടിലെത്തി. ഓരോരുത്തരായി ഉപദേശം തുടങ്ങി. ആരോ ഒരാൾ ഉപദേശത്തിൻ്റെ മൂർച്ച കൂട്ടിയപ്പോൾ അവർ പറഞ്ഞു, അതെ, ഇന്നലെയും കൂടി നീ ഇവിടെ വന്നതല്ലേ, പറഞ്ഞ കാശിൽ 100 രൂപ നീ ഇനിയും തരാനുണ്ട്. വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് നീ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. കൂട്ടുകാരൻ്റെ ജീവിതത്തെക്കാൾ വില ആ സ്ത്രീയുടെ ജീവിതത്തിനുണ്ടെന്ന് സദാചാരക്കാർക്ക് മനസ്സിലായ സമയമായിരുന്നു അത്. ഒരു പാട്ട് കേട്ടാലോ?

അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിന്റെ വില ചൂഷണം ചെയ്യുന്നവരുടെ ജീവിതത്തിനുണ്ടാവില്ല തന്നെ. ആത്മവഞ്ചകരുടെ ജീവിതത്തിന്റെ വില ഓട്ടക്കാലണയാണ്. ജീവിതത്തിൽ ഭയമില്ലാത്തത് ആർക്കാണെന്നറിയുമോ? അധ്വാനിക്കുന്നവർക്കാണ്, രാപ്പകൽ ജോലി ചെയ്യുന്നവർക്കാണ്. കാരണം ടാഗോർ പറയുന്നതുപോലെ ദൈവം അവരുടെ കൂടെയാണ്, പിന്നെന്തിന് പേടിക്കണം? എന്നാൽ പിരിവെടുത്തും ചൂഷണം ചെയ്തും ജീവിക്കുന്നവർക്ക് എന്ത് വിലയാണുള്ളത്? മലയാറ്റൂർ രാമകൃഷ്ണന്റെ ദ്വന്ദ്വയുദ്ധം എന്ന നോവലാണ് ഓർമ്മയിൽ വരുന്നത്. സ്വയം തെറി വിളിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമുണ്ടതേ. കണ്ണാടി നോക്കി അയാൾ അയാളെ തന്നെ തെറി വിളിക്കുകയാണ്, ആത്മനിന്ദ അനുഭവിക്കുകയാണ്. ഇങ്ങനെ എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ആളുകൾ പിരിവെടുത്തിരുന്നത് കർഷക സമിതികളുടെയോ ഗ്രന്ഥശാലകളുടെയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ചിലരെങ്കിലും അത് തുടർന്നു. അത് പിന്നെ അവകാശമായി, ഭീഷണിയായി, ഗുണ്ടായിസമായി. പണം തന്നില്ലെങ്കിൽ നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും, അല്ലെങ്കിൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. ദേ 25 രൂപയുടെ പൂട്ട് ഞാൻ വാങ്ങി ഗേറ്റങ്ങ് പൂട്ടിയാലുണ്ടല്ലോ, ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്ന് പറഞ്ഞ പിരിവുകാരനോട് ആപ്പീസിലിരുന്ന ആള് ചോദിച്ചു, ആ പൂട്ട് വാങ്ങാനുള്ള 25 രൂപ ഞാനോ വേറെ ആരെങ്കിലുമോ തന്നെ നിനക്ക് തരണ്ടേ? അല്ലെങ്കിൽ അതിനും നീ തെണ്ടി നടക്കണ്ടേ? അല്ലാതെ ജോലിയും കൂലിയില്ലാത്ത നിനക്കെവിടെ നിന്ന് 25 രൂപ? പൂട്ടാൻ നിന്നവന് അതൊരു തുറക്കലായിരുന്നു, അതൊരു മനസ്സ് തുറക്കലായിരുന്നു പുതിയ വെളിച്ചത്തിലേക്ക്, പുതിയ ഭൂമികളിലൂടെ പുതിയ ആകാശങ്ങളിലേക്ക്. ഒരു പാട്ടുകൂടിയാകാം അല്ലേ?

മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് നമുക്കൊരു ചെറിയ പങ്ക് ചോദിച്ചു വാങ്ങാം. പക്ഷെ അതൊരിക്കലും നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ആകരുത്. പൊതുജനക്ഷേമത്തിന് വേണ്ടി ഒരു ചെറിയ വിഹിതം ആരിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതിൽ തെറ്റില്ല തന്നെ. പൊതുപ്രവർത്തകനെന്ന് സ്വയം ധരിച്ചു വച്ചിരിക്കുന്ന ഒരാൾ ഒരിക്കൽ തനിക്കും ഭാര്യയ്ക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ഡൽഹിയിൽ കറങ്ങാൻ പിരിവ് വേണമെന്ന് പറഞ്ഞ് കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇയാളെ പേടിച്ച് ആ കച്ചവടക്കാരൻ കുറേ നാൾ കട തന്നെ തുറന്നില്ല. പൊതുപ്രവർത്തകൻ ഡൽഹിയിൽ നിന്ന് വന്ന് കടക്കാരനിൽ നിന്ന് പലിശയടക്കം ആഴ്ചപ്പിരിവ് നടത്തിയെന്നാണ് കഥ. പിരിവുകാരെ കൊണ്ട് മടുത്തു സാറേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഷ്ടപ്പെടുന്ന കാശാണ് ഇവർ വന്ന് വിരട്ടി വാങ്ങിക്കൊണ്ടു പോകുന്നത്. കൊടുക്കില്ലെന്ന് നമ്മൾ പറയില്ല സാറേ, 500 ഉം 1000 ഉം ഒക്കെയാണ് ചോദിക്കുന്നത്. 100 ഉം 200 ഉം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭീഷണിയായി, ഔദാര്യം വേണ്ടെന്ന് പറയും. 100ഉം 200ഉം ഔദാര്യം, 500ഉം 1000ഉം ഔദാര്യമല്ലേ സാർ? പല കടക്കാരും ദയനീയമായി സംസാരിക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ആദിവാസി ക്ഷേമത്തിനു വേണ്ടി ഗാന്ധിജി ഭാരതമുടനീളം സഞ്ചരിച്ചു, ധനം സമാഹരിച്ചു. ആളുകൾക്ക് കഴിയുന്നത് സംഭാവനയായി നൽകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാശും എന്തിന്, ആഭരണങ്ങൾ വരെ ആളുകൾ ഗാന്ധിജിയുടെ മുമ്പിൽ വച്ചു. ഒരു വലിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അടയാളമായിരുന്നു അത്. അത്രമാത്രം ധനം സമാഹരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരാൾ എന്തിന് ധനം സമാഹരിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് പണം ചോദിക്കുന്നു എന്ന് ആളുകൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അർത്ഥവത്തായ കാര്യങ്ങൾക്കാണ് ചോദിക്കുന്നതെങ്കിൽ ആളുകൾ മനസ്സറിഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്ന് പലരും ശപിച്ചുകൊണ്ടാണ് സംഭാവനകൾ നൽകുന്നത്. പിരിവുകാർക്ക് അതിലും ദണ്ഡമില്ലാത്ത കാലം. ഒരു പാട്ട് കേട്ടാലോ?

ഒരു പകൽ കൊണ്ട് ഓപ്പറേഷന് ആവശ്യമായ ലക്ഷക്കണക്കിന് തുക സമാഹരിക്കാൻ കഴിയുന്ന നാടാണ് നമ്മുടേത്. ഒരു കോടിക്കടുത്ത് തുക ഒരു കുട്ടിയുടെ ജീവന് വേണ്ടി ആഴ്ചകൾക്കുള്ളിൽ സമാഹരിക്കാൻ കഴിഞ്ഞ ചരിത്രവും നമുക്കുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ തെളിവുകളാണെന്നറിയാമോ? നന്മയുടെ, മനുഷ്യത്വത്തിൻ്റെ. കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യത്വം മരവിച്ചു പോവില്ലെന്നതിന് തെളിവാണത്. അർഹതയുള്ളതിന് മനസ്സ് നിറഞ്ഞു കൊടുക്കാൻ നമുക്ക് നന്നായിട്ടറിയാം. അല്ലാത്തതിന് ദേഷ്യം കടിച്ചമർത്ത് ശപിച്ചുകൊണ്ട് കൊടുക്കാനും നമുക്കറിയാം. അല്ലേ? ഒരു പാട്ടുകൂടെ ആയാലോ? തനക്കത്തും തും തന തനതും തനക്കത്തും തും തന തനതും.

പിരിവെടുത്ത് ആഡംബരങ്ങൾ ചെയ്യരുത്. അതെവിടെയായാലും ദേവാലയത്തിലായാലും ചെയ്യാൻ ശ്രമിക്കരുത്. ഗാന്ധി ആദിവാസി ക്ഷേമത്തിനു വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആശ്രമം വരെ എത്താൻ റോഡ് നിർമ്മിക്കുക മാത്രമല്ല അലങ്കാരങ്ങളും ഏറെ ഉണ്ടായിരുന്നു. പ്രധാന സംഘാടകനായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയോട് ഗാന്ധി പറഞ്ഞത്, ഈ അലങ്കാരങ്ങൾക്ക് ചെലവാക്കിയ തുക കൂടി ആദിവാസി ക്ഷേമത്തിന് നൽകാമായിരുന്നു എന്നാണ്. എന്തിനാണ് ഈ റോഡ് നിർമ്മിച്ചത്, ഞാൻ നടന്നു വരുമായിരുന്നല്ലോ എന്നാണ്. പിരിവെടുത്ത തുക കൊണ്ട് ആർഭാടം കാണിക്കരുതെന്ന് വ്യക്തം. ഒരു പാട്ടുകൂടിയാകാം.

ഭാര്യയും ചോദിച്ചു. ആർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 10 ദിവസം തൻ്റെ കമ്പനിയിൽ അപ്രന്റീസായി ജോലി ചെയ്തുകൊള്ളാനും അതിൽ നിന്ന് ഓരോ വിഹിതമെടുത്ത് ബുക്കിനുള്ള തുക കണ്ടെത്താനും പറഞ്ഞു. ചെറുപ്പക്കാർ അങ്ങനെ ചെയ്തു. അതവർക്കൊരു നല്ല അറിവായിരുന്നു. വെളിച്ചത്തിലേക്ക്, പുതിയ ഭൂമികകളിലേക്ക് ഒരു തിരിച്ചറിവായിരുന്നു. നല്ല കാര്യമല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സമയം ഒരുപാടായി. സുഖമായി ഉറങ്ങണം, ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അധ്വാനിച്ചേ മതിയാകൂ. മനുഷ്യനെ അധ്വാനിക്കാനാകൂ. അധ്വാനിക്കുന്നവന് മാത്രമേ മനുഷ്യനുമാകാൻ സാധിക്കൂ. അതുകൊണ്ട് ഉന്മേഷത്തോടെ ഉണരേണ്ടതുണ്ട്. ഒരുപാട് നന്നായി അധ്വാനിക്കാൻ, ഉന്മേഷത്തോടെ ഉണരണമെങ്കിൽ നന്നായി ഉറങ്ങണം. അതുവരെ ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം സ്വന്തം മധുജൻ.